0: ശുഭദിന ചിന്തകൾ.
1: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മനുഷ്യൻ ഒരാശ്രമത്തിന്റെ സമീപത്തുകൂടി ഒരു നാൽക്കാലി മൃഗത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വലിയ ആരോഗ്യവാനായ ഒരു എരുമയാണ് ദുർബലനായ ആ മനുഷ്യൻ വലിച്ചുകൊണ്ടുപോയത്. ആശ്രമത്തിലെ ഗുരു വിദ്യാർത്ഥികൾക്കുള്ള പാഠങ്ങൾ പറഞ്ഞുകൊടുത്ത ശേഷം പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഒരു ഉടമയും മൃഗവും തമ്മിലുള്ള പിടിവലിയാണ്. ആ ഉടമ ആധികാരികമായി മൃഗത്തോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ 50,000 രൂപയ്ക്ക് വാങ്ങിയതാണ്, നീ എൻ്റെ സ്വന്തമാണ്, നീ തിരികെ പോകാനായി ഇങ്ങനെ പുറകിലേക്ക് എന്നെ പിടിക്കരുത്, അവൻ്റെ വീട്ടിലേക്കല്ല ഇനി എൻ്റെ വീട്ടിലേക്കാണ് നീ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പാവം കയറിലിട്ട് പിടിച്ചു വലിക്കുന്നു. പക്ഷേ മൃഗമാകട്ടെ അല്പം പോലും മുന്നോട്ട് വരുന്നതുമില്ല. ഈ പിടിയും വലിയും കണ്ട് ഗുരുവിൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് മിന്നി. അദ്ദേഹം പെട്ടെന്ന് തന്നെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കെങ്ങനെ ഈ മൃഗത്തെ ഈ പിടിച്ചു വലിക്കുന്ന ആളിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കാനാവും എന്ന് ചോദിച്ചു. 4 ശിഷ്യന്മാരിൽ ഒരാൾ വന്ന് അതിൻ്റെ കയറിൽ ആഞ്ഞ് ബലമായി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ അത് വീണ്ടും പിറകിലേക്കൊന്നുകൂടി ബലത്തിൽ പിടിച്ചു വലിച്ചു, പിന്നിലേക്ക് നടന്നു. ഒരാൾ പറഞ്ഞു, കയറിൽ പിടിച്ചാൽ അത് വരില്ല, അതിൻ്റെ മൂക്കിലൂടെ ദ്വാരമിട്ട് കെട്ടിയിരിക്കുന്ന മൂക്ക് കയറിൽ പിടിച്ചാൽ വരും. ഒരാൾ അടുത്തേക്ക് ചെന്ന് ആ മൂക്ക് കയറിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. വീണ്ടും മൃഗമാകട്ടെ തുമ്പിയെടുത്ത് തുള്ളിക്കൊണ്ട് കാല് പൊക്കി എല്ലാവരും ഓടി. 3-ാമത്തെയാൾ പറഞ്ഞു, കയറിലും മൂക്കുകയറിലും പിടിക്കുന്നതിൽ അർത്ഥമില്ല, കാലല്ലേ മുന്നോട്ട് സഞ്ചരിക്കേണ്ടത്. കാലിൽ പിടിക്കാനായി കുനിഞ്ഞു, ഒരേറ് വെച്ചു കൊടുത്തു. ശിഷ്യൻ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നതാണ് പിന്നെ ഗുരുവിന് കാണേണ്ടി വന്നത്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന 4-ാമനായ ആൾ അല്പം പുല്ലു പറിച്ച് ഒരു പാത്രത്തിലാക്കി ആ എരുമയുടെ മുന്നിൽ കൊണ്ടുവച്ചു. ഇത് കണ്ട മാത്രയിൽ എരുമ സന്തോഷത്തോടെ മുന്നോട്ടാഞ്ഞു. അവൻ ആ പുല്ലുമായി മുന്നേ നടക്കാൻ തുടങ്ങി. അതിൻ്റെ പിന്നാലെ അനുസരണയോടെ എരുമയും നടന്നു, ആരും ബലം പ്രയോഗിക്കാതെ. ഇതിലൊരു ഗുണപാഠമുണ്ട്. ഒരുപക്ഷെ നാൽക്കാലി മൃഗത്തിനെ അങ്ങനെ കാണിച്ച് മോഹിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ധാർമ്മികത ചിലരൊക്കെ ചോദ്യം ചെയ്താൽ പോലും മനുഷ്യനുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഇതിലൊരു ഉത്തരമുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ നാം ഉദ്ദേശിക്കുന്ന മേഖലയിലേക്ക് വരുന്നില്ല എന്ന് പ്രയാസപ്പെടുന്ന രക്ഷകർത്താക്കൾ അവൻ്റെ മുന്നിലേക്ക് മൃഗത്തിന് പുല്ലെന്ന പോലെ ചില സ്വപ്നങ്ങൾ, ചില ലക്ഷ്യങ്ങൾ അത് കാട്ടിക്കൊടുത്താൽ ആ വഴിയിലൂടെ അവൻ സഞ്ചരിക്കാൻ തയ്യാറാവും. ആ ലക്ഷ്യങ്ങളാകുന്ന ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം പശുവിൻ്റെ കാലിൽ പിടിച്ചതുപോലെയോ കയറിൽ പിടിച്ചതുപോലെയോ മൂക്കുകയറിൽ പിടിച്ചതുപോലെയോ വലിച്ചാൽ പശു തുമ്പിയെടുത്ത് തുള്ളിയതുപോലെ വീട്ടിൽ മക്കളും തുമ്പിയെടുത്ത് തുള്ളും. അതുകൊണ്ട് വളരെ ചെറുപ്രായം മുതലേ കുട്ടികളിൽ അവരുടെ സ്വപ്നങ്ങൾ അത് ശക്തിപ്പെടുത്തി ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിപ്പിക്കാനാണ് നാം നോക്കേണ്ടത്. അവർ പറയുന്ന ലക്ഷ്യങ്ങളെ നാം വില കുറച്ച് കാണുകയും നമ്മുടെ ചില ആഗ്രഹങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരൊരുതരം വൈക്ലബ്യത്തിലാകുകയും ആ വൈക്ലബ്യം മറ്റ് സുഹൃത്തുക്കളടക്കമുള്ള പലരും ചിലപ്പോൾ ചൂഷണം ചെയ്തെന്നും വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞിന് സ്വപ്നങ്ങൾ നൽകാനായാൽ അവൻ ശരിയായ ദിശയിൽ സഞ്ചരിച്ചുകൊള്ളും. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്.
2: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: വനംവകുപ്പ് ആവിഷ്കരിച്ച 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ ഇവിയാനിൽ G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കാനഡ, UK, UAE ഉൾപ്പെടെ രാജ്യങ്ങളിലെ നേതാക്കളുമായി ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തി. ഡെസ്ക് റിപ്പോർട്ട്.
1: ഇന്ത്യ കാനഡ ബന്ധം ഭാവിയിലേക്ക് തന്ത്രപരമായ പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിന് പ്രതിബദ്ധത ഇരു നേതാക്കളും ഊന്നിപ്പറഞ്ഞു. LNG, LPG, മെറ്റലർജിക്കൽ കൽക്കരി എന്നിവയുമായി ബന്ധപ്പെട്ട വാണിജ്യ ക്രമീകരണങ്ങൾ ഉൾപ്പെടെ സാമ്പത്തിക സഹകരണത്തിലെ പുരോഗതി ഇരു നേതാക്കളും അവലോകനം ചെയ്തു. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമറുമായി പ്രധാനമന്ത്രി വിഷൻ 2035 ഇന്ത്യ UK ബന്ധത്തിലെ പുരോഗതി അവലോകനം ചെയ്തു. വ്യാപാരം, പ്രതിരോധം, സാങ്കേതിക വിദ്യ, വിദ്യാഭ്യാസം, ജനങ്ങൾ തമ്മിലെ ബന്ധം എന്നിവയിലെ സഹകരണത്തെ ഇരു നേതാക്കളും സ്വാഗതം ചെയ്തതായും സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ എത്രയും വേഗം നടപ്പിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യനുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. പശ്ചിമേഷ്യൻ മേഖലയിലെ സമാധാനം, സുരക്ഷ, സ്ഥിരത എന്നിവ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന്റെ പ്രാധാന്യം യോഗത്തിൽ പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു. ഈ വർഷം അവസാനം ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാൻ പ്രസിഡന്റ് അൽ നഹ്യനെ നരേന്ദ്രമോദി ക്ഷണിച്ചു. കെനിയൻ പ്രസിഡന്റ് വില്യം റൂട്ടോയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ദീർഘകാല പങ്കാളിത്തമാണ് ഇന്ത്യയും കെനിയയും പങ്കിടുന്നതെന്ന് മോദി പറഞ്ഞു. ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൾ ഫത്താഖ് എൽസിസിയെയും നരേന്ദ്രമോദി കണ്ടു. ഈജിപ്തുമായി ദീർഘകാല സൌഹൃദത്തെ ഇന്ത്യ വിലമതിക്കുന്നുവെന്ന് അദ്ദേഹം വീണ്ടും ഉറപ്പിച്ചു. ജപ്പാൻ പ്രധാനമന്ത്രി സനേ തകായിച്ചയോട് ഇന്ത്യയും ജപ്പാനും വൈവിധ്യമാർന്ന മേഖലകളിലെ ബന്ധം കൂടുതൽ ആഴത്തിലാക്കുന്നത് തുടരുമെന്നും വ്യാപാരവും നിക്ഷേപവും മുൻഗണനാ മേഖലകളായി തുടരുമെന്നും മോദി പറഞ്ഞു. ദക്ഷിണ കൊറിയൻ പ്രസിഡന്റ് ലീ ജെ മ്യൂങ്ങിനെയും മോദി കണ്ടു.
0: അന്താരാഷ്ട്ര പങ്കാളിത്തം കെട്ടിപ്പടുക്കുന്നതിൽ വിശ്വാസത്തിന്റെ പ്രാധാന്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി G7 ഉച്ചകോടിയിൽ എടുത്തു പറഞ്ഞു. പുതിയ പങ്കാളിത്തങ്ങൾ കെട്ടിപ്പടുക്കുകയും അന്താരാഷ്ട്ര ഐക്യദാർഢ്യം പുനർനിർമ്മിക്കുകയും ചെയ്യുക എന്ന വിഷയത്തിൽ ഉച്ചകോടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ആഗോള ആരോഗ്യ വികസന സഹകരണം ശക്തിപ്പെടുത്തുന്നതിന് ഇന്ത്യയുൾപ്പെടെ G7 രാജ്യങ്ങൾ പിന്തുണ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും വീണ്ടും ഉയർന്നുവരുന്ന എംബോളയ്ക്കെതിരെ ഏകോപിതമായ അന്താരാഷ്ട്ര പ്രതികരണത്തിന് G7 നേതാക്കൾ ആഹ്വാനം ചെയ്തു. എംബോള വാക്സിൻ, രോഗനിർണയം, ചികിത്സ എന്നിവയുടെ വികസനത്തിനും നേതാക്കൾ പിന്തുണ വാഗ്ദാനം ചെയ്തു. ക്യാൻസറിനെതിരായ ആഗോള പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിന് പ്രതിബദ്ധത G7 രാഷ്ട്രങ്ങൾ ഉറപ്പിച്ചു. ക്യാൻസർ ഗവേഷണത്തിൽ കൂടുതൽ സഹകരണവും ഉയർന്നുവരുന്ന സാങ്കേതിക വിദ്യകളുടെ ഉത്തരവാദിത്തപരമായ ഉപയോഗവും പ്രതിരോധം, രോഗനിർണയം, ഗുണനിലവാര ആരോഗ്യ സംരക്ഷണം എന്നിവയുടെ പ്രാധാന്യവും നേതാക്കൾ എടുത്തുപറഞ്ഞു. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും വൈകിട്ട് കൂടിക്കാഴ്ച നടത്തും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC കണ്ടുമുട്ടിയതിനു ശേഷം ഇരു നേതാക്കളും തമ്മിലെ ആദ്യ നേരിട്ട കൂടിക്കാഴ്ചയാണ് ഇന്നത്തേത്. വിവിധ മേഖലകളിലെ ഉഭയകക്ഷി സഹകരണം കൂടുതൽ ആഴത്തിലാക്കുന്നതിന് വിപുലമായ ചർച്ചകൾ നടത്തുമെന്നും പരസ്പര താൽപര്യമുള്ള പ്രാദേശിക ആഗോള വിഷയങ്ങൾ ചർച്ച ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. സ്ലോവാക്യയിൽ ആദ്യമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശനം നടത്തിയത് സാങ്കേതിക വിദ്യയടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്യയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ പറഞ്ഞു. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലെ ബന്ധം കൂടുതൽ ദൃഢമാക്കാനും പ്രധാനമന്ത്രിയുടെ സന്ദർശനം സഹായകമാകുമെന്നും അദ്ദേഹം ആകാശവാണിയോട് പറഞ്ഞു. സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാട്ടിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് അംബാസിഡർ ചൂണ്ടിക്കാട്ടിയ മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നതുകൂടിയാണ് ഈ നീക്കം. ഇരു രാജ്യങ്ങളിലുമുള്ള വളരെ സുന്ദരമായ ഭൂപ്രദേശങ്ങളിൽ ചിത്രീകരണം നടത്താൻ ഇത് അവസരമൊരുക്കും. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
0: അന്താരാഷ്ട്ര യോഗാദിനം സംബന്ധിച്ച കൂടിയാലോചനാ യോഗം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേർക്കറുടെ അധ്യക്ഷതയിൽ ചേർന്നു. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. ഇത്തവണത്തെ യോഗാദിനം പൂർവാധികം ഭംഗിയായി നടത്തുന്നതിന് എല്ലാ സംഘടനകളുടെയും പങ്കാളിത്തം ഉണ്ടാവണമെന്നും വിവിധ മേഖലകളിൽ ഉള്ളവർക്കും യോഗയുടെ പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കുന്നതിൽ സംഘടനകൾ ആവർത്തിക്കണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ അഭിപ്രായപ്പെട്ടു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ 12 വർഷത്തിനിടെ സബ്കാ സാത്ത് സബ്കാ വികാസ് സബ്കാ വിശ്വാസ് സബ്കാ പ്രയാസ് എന്നീ ദർശനങ്ങളാൽ ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനങ്ങൾക്കാണ് വിധേയമായത്. ദരിദ്രർ, കർഷകർ, സ്ത്രീകൾ, യുവാക്കൾ എന്നിവരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനും കേന്ദ്ര ഗവൺമെന്റ് നിരവധി മുൻനിര സംരംഭങ്ങൾ നടപ്പാക്കി. രാജ്യത്തിന്റെ പൈതൃക സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനും കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ചാണ് ആകാശവാണിയുടെ ഇന്നത്തെ പ്രത്യേക റിപ്പോർട്ട്.
1: രാജ്യത്തിന്റെ നാഗരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഘോഷിക്കുന്നതിനും കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുത്ത സുപ്രധാന സംരംഭങ്ങൾ പൌരന്മാരിൽ അഭിമാനബോധം വളർത്തി. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി അയോധ്യയിലെ ശ്രീരാമ മന്ദിറിൽ രാംലലയുടെ പ്രാൺപ്രതിഷ്ഠ നടത്തിയതാണ് ഇതിലെ ഏറ്റവും പ്രധാന നിമിഷങ്ങളിലൊന്ന്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു അഭിലാഷത്തിന്റെ പൂർത്തീകരണത്തെ അടയാളപ്പെടുത്തലായിരുന്നു പ്രാൺപ്രതിഷ്ഠ. പരമ്പരാഗത നാഗരിക ശൈലിയിൽ നിർമ്മിച്ച അയോധ്യ ക്ഷേത്രം വിശ്വാസത്തിന്റെയും ഭക്തിയുടെയും രാജ്യത്തെ വാസ്തു വിദ്യാ മികവിന്റെയും പ്രതീകമായി നിലകൊള്ളുന്നു. 2022 ഒക്ടോബറിൽ മധ്യപ്രദേശിലെ ഉജ്ജയിനിയിൽ മഹാകല്ലോക് പദ്ധതി രാഷ്ട്രത്തിന് സമർപ്പിച്ചു. 850 കോടി രൂപയാണ് പദ്ധതിയുടെ മൊത്തം ചെലവ്. ആധുനിക സാങ്കേതിക വിദ്യയും നിർമ്മിത ബുദ്ധിയും ഉപയോഗപ്പെടുത്തി സജ്ജീകരിച്ച മഹാകല്ലോക് രാജ്യത്തിന്റെ പൈതൃകത്തെ നവീകരണവുമായി ബന്ധിപ്പിച്ചു. 2021 ഡിസംബറിൽ വാരണാസിയിൽ ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ ഇടനാഴി കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിച്ച് തീർത്ഥാടന അനുഭവത്തെ മാറ്റിമറിച്ചു.
0: പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. കേരളത്തിലെ വനാതിർത്തികളിൽ ജീവിക്കുന്ന ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനും മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനും വനം വകുപ്പ് ആവിഷ്കരിച്ച 100-ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി വിവിധ ഫോറസ്റ്റ് ഡിവിഷനുകളിൽ തീവ്രയജ്ഞ പരിപാടികൾ ആരംഭിച്ചു. പുതുതായി 100 കിലോമീറ്റർ സോളാർ ഫെൻസിംഗ് നിർമ്മാണം ആരംഭിച്ചു. പാലക്കാട് നെന്മാറ വനം ഡിവിഷനിൽ ആലത്തൂർ താലൂക്കിൽ വനാതിർത്തിയിൽ 4 കിലോമീറ്റർ ഫെൻസിംഗ് ഈ ആഴ്ച പൂർത്തീകരിക്കും. നിലവിലെ 2000-ത്തോളം കിലോമീറ്റർ വേലികളുടെ അറ്റകുറ്റപ്പണികളും ആരംഭിച്ചു. പാമ്പുകളെ റെസ്ക്യൂ ചെയ്യുന്ന സർപ്പ പദ്ധതിയുടെ 2ാം ഘട്ടവും ആരംഭിച്ചു. സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ ഇന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകിയിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ ഗ്രൂപ്പ് മത്സരത്തിൽ ഫ്രാൻസിനും നോർവേയ്ക്കും ജയം. 1-3 ഗോളുകൾക്കാണ് ഫ്രാൻസ് സെനഗലിനെ തോൽപ്പിച്ചത്. ഇറാഖിനെ 1-4 ഗോളുകൾക്കാണ് നോർവേ പരാജയപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
3: ഖത്തർ ലോകകപ്പിലെ ഫൈനലിസ്റ്റുകളും മുൻ ലോക ചാമ്പ്യന്മാരുമായ ഫ്രാൻസിനെ വരച്ചവരയിൽ നിർത്തി സമനിലയെങ്കിലും നേടാനുള്ള സെനഗലിന്റെ പ്രതിരോധ തന്ത്രം വിജയിച്ചില്ല. ഫ്രഞ്ച് താരങ്ങളെ അനങ്ങാൻ സാധിക്കാത്ത വിധം പൂട്ടിയിട്ട് ആദ്യ പകുതിയിൽ ആഫ്രിക്കൻ ടീം ലക്ഷ്യം കണ്ടെങ്കിലും പിന്നീട് കാര്യങ്ങൾ കൈവിട്ടു. 2ാം പകുതിയിൽ അടങ്ങാത്ത വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ഫ്രഞ്ച് സൈന്യം അക്ഷരാർത്ഥത്തിൽ വിജയം പിടിച്ചു വാങ്ങുകയായിരുന്നു. മൈക്കൽ ഒലീസയുടെയും സൂപ്പർ താരം കിലിയൻ എംബാപ്പയുടെയും മികവിൽ ഗ്രൂപ്പ് മത്സരത്തിൽ സെനഗലിനെ 1-3 ഗോളുകൾക്ക് കീഴടക്കി ഫ്രാൻസ് ലോകകപ്പിൽ വരവറിയിച്ചു. കിലിയൻ എംബാപ്പെ ഇരട്ട ഗോളുമായി ണങ്ങിയ മത്സരത്തിൽ ബ്രാഡ്സി ബാർക്കോളയാണ് ഫ്രാൻസിന്റെ മറ്റൊരു ഗോൾ നേടിയത്. ഇബ്രാഹിം എംബായെ സെനഗലിന്റെ ആശ്വാസ ഗോൾ കണ്ടെത്തി. 1998 ശേഷം ഇതാദ്യമായി ഫിഫ ലോകകപ്പിന് യോഗ്യത നേടിയ നോർവേ തങ്ങളുടെ തുടക്കം ഗംഭീരമാക്കി. ഏഷ്യൻ കരുത്തരായ ഇറാഖിനെ 1-4 ഗോളുകൾക്ക് തകർത്താണ് നോർവേൻ മുന്നേറ്റം. സൂപ്പർ താരം എർലിംഗ് ഹാളണ്ടിന്റെ ഇരട്ട ഗോളുകളാണ് നോർവേക്ക് മിന്നും വിജയമൊരുക്കിയത്.
0: ഇപ്പോൾ അർജന്റീന അൾജീരിയയെ നേരിടുകയാണ്.

0: എന്നാലും പുന്നയ്യത്തെ സുരേൻ തന്നെ ഒന്ന് സമ്മതിക്കണം. അധികാരമോഹവുമില്ല, പാർട്ടിയുടെ മേൽവിലാസത്തിൽ ഒരാനുകൂല്യവും വേണ്ട. പാർട്ടി പറയുന്ന എല്ലാ പരിപാടിക്കും ആത്മാർത്ഥമായി നിന്നങ്ങ് പ്രവർത്തിക്കും.
1: അവനാ ഈ നാട്ടിലെ ഏറ്റവും വലിയ മണ്ടൻ.
0: അതെന്താ അങ്ങനെ പറഞ്ഞേ?
1: അവൻ 10 ദിവസം സുഖമില്ല, ഒന്ന് കിടക്കട്ടെ. വിവാഹം പോലും കഴിക്കാത്തവനാ. എത്ര പാർട്ടിക്കാര് കാണും അവനെ നോക്കാൻ?
0: അത് ശരിയാ, മരിച്ചു കഴിയുമ്പോ പാർട്ടിക്കാര് കൊറേ റീത്ത് കൊണ്ടുവന്ന് അങ്ങ് വെക്കും.
1: ബന്ധുക്കളായ ബന്ധുക്കളും അവനോട് ഇഷ്ടമുള്ള പലരും പറഞ്ഞത് ആ പെണ്ണ് കെട്ടാൻ.
0: ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാ പോലും അവൻ പെണ്ണ് കെട്ടത്തില്ല.
1: പാർട്ടിക്കാർക്കാർക്കും അവൻ കെട്ടായിരിക്കുന്ന ഇഷ്ടം കേട്ടോ.
0: ഞാൻ ഒരിക്കൽ സുരേന്ദ്രനോട് ചോദിച്ച് ഇങ്ങനെ ഒറ്റത്തടിക്ക് നിന്നാ മതിയോ എന്ന്. ഒരക്ഷരം അവൻ മറുപടി പറഞ്ഞില്ല, ഒന്ന് ചിരിച്ചിട്ട് അവനങ്ങ് പോയി.
1: കല്യാണകാരി ആര് ചോദിച്ചാലും അവൻ മറുപടി പറയത്തില്ല, ഒന്നും ചിരിക്കും.
0: കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഞാൻ ചോദിച്ച് ഇത്തവണ ഒന്ന് മത്സരിച്ചുകൂടായെന്നോ, അവന് താല്പര്യമില്ലെന്നോ.
1: എന്നിട്ട് ഇലക്ഷൻ സമയമായപ്പോ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ നടക്കുന്ന കാഴ്ചയും ഞാൻ കണ്ടു.
0: അതേസമയം സീറ്റ് കിട്ടാത്തത് കൊണ്ട് ദേഷ്യപ്പെട്ട് നടന്നവരും രഹസ്യമായിട്ട് എതിർകക്ഷിക്ക് വോട്ട് പിടിക്കുന്നവരും ഉണ്ട്. എന്താ ഗോപി ഇത്രയും

0: ചുണ്ണാമ്പ് വാങ്ങിട്ടേ തട്ടുകടക്ക് ചുറ്റും വെതറാൻ പറ.
1: ഇതാ ഇളക്കിയ തട്ടുകട എവിടെ കൊണ്ടുവച്ച്?
2: നമ്മുടെ കിഴക്കേത്തറ മുക്കിനെ മാത്യു സാറിന്റെ വസ്തുവിന്റെ സൈഡിൽ കൊണ്ടുവച്ചു.
0: അയ്യോ, അവിടെ രാശി ഉണ്ടെന്ന് നോക്കിയപ്പോ പറഞ്ഞോ.
1: ഇന്ന് ഉദ്ഘാടനം നടന്നോ?
2: ഇന്ന് ഉദ്ഘാടനം നടത്താനിരുന്നതാ, പക്ഷെ ഇന്നലെ രാത്രി മാത്യു സാറിന്റെ മോനായിരിക്കും തട്ടുകട അങ്ങ് ഇളക്കി കളഞ്ഞു.
0: ആരാണ്ട് ന്യൂസ് കൊടുത്തതായിരിക്കും.
2: പിന്നെ കൊടുക്കാതെ തട്ടുകട എടുത്തു മാറ്റിയെന്ന് മാത്രമല്ല, വസ്തുവിൽ മതിൽ കെട്ടാനുള്ള കല്ലും മണലും വരെ ലോറിയിലെത്തി.
0: ബാബു ഇതറിഞ്ഞിട്ട് ഒന്ന് കരഞ്ഞോ.
2: ഇതിനിടയ്ക്ക് പഞ്ചായത്ത് മെമ്പർ വന്ന് തട്ടുകട വണ്ടി കയറ്റി പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കാൻ ഏർപ്പാടാക്കി. വണ്ടി കാശ് മെമ്പറാ കൊടുത്തത്.
0: പഴയ സ്ഥലത്ത് കൊണ്ടു വെച്ചാ രാശി ശരിയാകത്തില്ലെന്ന് മെമ്പറോട് ബാബു പോയി പറഞ്ഞില്ലയോ?
1: അത്യാവശ്യം കച്ചവടം നടക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു ആ കട ഇരുന്നതേ.
0: കൂടുതൽ കച്ചവടം നടക്കാനുള്ള മാർഗം തേടി ആ ജോത്സ്യരെ കാണാൻ പോയത്.
2: ആ, ഇനി ബാബു വലിയ താമസം ഇല്ലാതെ ജോത്സ്യരെ കാണാൻ പോവും.
1: സ്ഥിരമായിട്ട് ഒരു ജോത്സ്യരെ തന്നെ ആയിരിക്കത്തില്ല കാണാൻ പോണത്.
2: അതാണ് നാട്ടുകാരും പറയുന്നത്.
1: ഈ ചെല്ലുന്ന സ്ഥലത്തു നിന്നെല്ലാം ചരടും മാലയും ജപിച്ച് അവന്റെ ദേഹം മൊത്തം വെച്ച് അങ്ങ് കെട്ടിയിടും. വല്ല കാര്യമുണ്ടോ?
0: അവന്റെ ശരീരത്തിൽ കിടക്കുന്ന ആ ചരടെല്ലാം കൂടെ വലിച്ചു പൊട്ടിച്ച് കളയാവോ, ഈ സോക്കേടങ്ങ് മാറും. യുക്തിക്ക് ചേരാത്ത കാര്യങ്ങൾ നീക്കിയാൽ നക്ഷത്രമെണ്ണി കാലം കഴിക്കും.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചറിലേക്ക് സ്വാഗതം. നിങ്ങളുടെ കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. നമുക്ക് എല്ലാവർക്കും കൂടി യാത്ര ചെയ്യാം. നമ്മുടെ ഗ്രാമവീഥികളിലൂടെയും നമ്മുടെ മനസ്സുകളിൽ നിന്നും മനസ്സാകുന്ന ജംഗ്ഷനിലോട് കണക്ട് ചെയ്ത് കാര്യമൊക്കെ പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടി സ്റ്റാർട്ട് ചെയ്യാം യാത്ര. ഇങ്ങനെ ചാവി ഞാൻ എടുത്തു, ഓണാട്ടുകാര പാസഞ്ചർ എന്നൊക്കെ പറഞ്ഞ് ഡിസൈൻ ചെയ്തൊരു കീ ചെയിനൊക്കെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, വണ്ടിയിലോട്ട് വന്നു. ഇനി ഡ്രൈവറും എൻ്റെ പ്രിയപ്പെട്ട നാട്ടുകാരും കൂട്ടുകാരും നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ സഞ്ചരിക്കാനായിട്ട് പോവുകയാണ്. എല്ലാവർക്കും എപ്പോഴും നല്ലൊരു ദിവസമായിരിക്കട്ടെ. ഞാൻ ഈ യാത്ര ചെയ്യുന്ന സമയത്ത് പലർക്കും അറിയാവുന്നൊരു കാര്യമാണ്, എന്നാലും ഞാൻ പറയുകയാണ്, നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നല്ല വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് നമ്മൾ പരമാവധി ശ്രമിക്കുക. നമ്മൾ മനുഷ്യരാണ്, പോരായ്മകളുടെ ഒരു കൂമ്പാരമാണ് നമ്മുടെ മനസ്സെന്ന് പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇങ്ങനെ എന്താ കുരുക്കഴിയാൻ പറ്റാത്ത രീതിയിൽ പല തരത്തിലുള്ള ചിന്തകളൊക്കെ ചേർന്ന് പല അസൂയയും കുശുമ്പും ഒക്കെ ചേർന്നതാണ് മനുഷ്യൻ. മനുഷ്യൻ്റെ സ്വഭാവം അങ്ങനെയാണ്. പക്ഷേ നമ്മൾ അതിനെ ആ കുരുക്കിനെയൊക്കെ മാറ്റി വാക്കുകൾ കൊണ്ട് പോസിറ്റീവ് ആയിട്ട് നിറയ്ക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. കഴിഞ്ഞ ദിവസങ്ങൾ വരെ തെറ്റിപ്പോയ തെറ്റുകളോട് നമ്മൾ സ്വയം വലിച്ചെറിയുക. ഇടാടാ, ഇനി വീണ്ടും വീണ്ടും ഇതിലേക്ക് വരരുത് എന്നൊരു ഉറപ്പോടുകൂടി വേണം ഈ ഒരു ദിവസം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. എപ്പോഴും നിങ്ങൾ പോസിറ്റീവായിട്ട് സംസാരിക്കാൻ ശ്രമിക്കുക. അതൊരു ശ്രമകരമായിട്ടുള്ള കാര്യമാണ് പോസിറ്റീവ് വേർഡ്സ്. അപ്പം നമ്മൾ എപ്പോഴും ഇന്ന് മുതൽ നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. എൻ്റെ സുഹൃത്തിനോട് പറയാണ്, നമ്മുടെ വാക്കുകൾക്ക് എപ്പോഴും ഭയങ്കര എനർജിയാണ് ഉള്ളത്. അതുകൊണ്ട് നമുക്കറിയാമായിരുന്നിട്ട് നമ്മൾ വീണ്ടും വീണ്ടും തെറ്റുകളിലേക്ക് പോകാറുണ്ട്. എന്നാൽ ഒരിക്കൽ കൂടി പറയാണ്, നമുക്ക് ഇല്ലായ്മകളെ പറ്റിയിട്ടൊക്കെ ഒന്ന് മാറ്റിപ്പിടിച്ചിട്ട് നമുക്കെല്ലാം ഉണ്ട്, നമ്മൾ ഹാപ്പിയാണ്. ഓക്കെ, നമുക്കൊരു ദിവസം നമുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഒത്തിരി സുഹൃത്തുക്കളുണ്ട്, സ്നേഹിക്കാൻ ഒരുപാട് ആളുകളുണ്ട്. എനിക്കാരുല്ലേ ആരുല്ലേ ആരുല്ലേ എന്നുള്ള പറച്ചതൊന്നും വേണ്ട. നിങ്ങൾക്ക് ഞാനുണ്ട്, എനിക്ക് നിങ്ങളുണ്ട്, നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് ശ്വസിക്കാൻ പറ്റുന്നില്ലേ, നമ്മുടെ അവയവങ്ങൾക്കൊന്നും കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ. ഓക്കെ, ഹാപ്പിയായിട്ട് നമ്മളെ മുന്നോട്ട് പോകാനായിട്ട് നമ്മളൊരു ശ്രമം നടത്താം. ഇതൊരു ഉറപ്പ് തന്നെ എനിക്ക്. അപ്പം ഞാൻ എൻ്റെ കൈ ഇതാ റേഡിയോയുടെ അടുത്തോട്ട് നോക്കി, എല്ലാവരുടെ വീടിൻ്റെയും എല്ലാ കാറിൻ്റെയും ആ ഒരു റേഡിയോയുടെ അടുത്ത് നിന്ന് പുറത്തോട്ടൊരു വലിയ കൈ വന്നിട്ടുണ്ട്, ടാറ്റു ഒക്കെ അടിച്ചൊരു കൈ വന്നിട്ടുണ്ട്. ഓക്കെ, പ്രോമിസ് താ, ഇന്ന് മുതൽ നമ്മൾ നല്ല വാക്കുകളായിരിക്കും സംസാരിക്കുന്നത്. പോസിറ്റീവ് വേർഡ്സും ഉണ്ട്. പോസിറ്റീവ് ലൈഫിലോട്ട് നമ്മളൊരു ചേഞ്ച്, ഒരു പെയിൻറ്റിംഗ് ഒക്കെ നടത്താനായിട്ട് പോവുകയാണ്. അപ്പോൾ എല്ലാവരും ചിരിച്ചേ, സന്തോഷമായിട്ടിരിക്കുക. അപ്പോൾ ഞാനിന്ന് എന്താണ് പറയാനായിട്ട്, ഇന്നത്തെ ചർച്ച എന്താണെന്ന് അറിയാമോ? നമ്മൾ ഈ നമ്മുടെ വയസ്സ് കൂടുന്നത് പോലെ തന്നെ നമ്മൾ കുട്ടിക്കാലം മുതൽ ഇതുവരെയുള്ള ഓരോ സാധനങ്ങളുടെയും വിലയുടെ കാര്യം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. പണ്ട് നമ്മൾ ഒരു രൂപയ്ക്ക് 4 മുട്ടായി വാങ്ങുമായിരുന്നു അല്ലേ. ഈ ഞാൻ മുട്ടായിയുടെ കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. എല്ലാം പാലിൻ്റെ ആണെന്നുണ്ടെങ്കിലും വസ്ത്രങ്ങളുടെ ആണെന്നുണ്ടെങ്കിലും സ്വർണത്തിൻ്റെ ആണെന്നുണ്ടെങ്കിലും കൊച്ചു കൊച്ചു നിത്യോപയോഗ സാധനങ്ങൾക്കൊക്കെ കാലങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ഫീൽ ചെയ്യും. നിങ്ങൾ ആദ്യമായിട്ട് കടയിൽ പോയിട്ട് തൊട്ടടുത്ത്, പണ്ടൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൊച്ചു കൊച്ചു കടകളുണ്ടായിരുന്നു, നമ്മുടെ പറ്റുകടകൾ എന്നൊക്കെ പറയത്തില്ല, നമ്മുടെ വീടിനടുത്തൊക്കെ, അവിടെ പോയിട്ട് നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങുമായിരുന്നു. പിന്നെ ഏറ്റവും വലിയ 5 രൂപയുടെ മഞ്ചിന് അന്നും ഒരേ വില തന്നെയാണ് അല്ലേ എന്ന് പറയുന്ന പോലെ. ഞാൻ അടുത്തൊരു റീൽസ് കണ്ടതാണ്, മാമ 5 രൂപയുടെ മഞ്ചിന് എത്ര രൂപയാ എന്ന് പറഞ്ഞതുപോലെ അതല്ല പറയുന്നത്. അല്ലാതെ മാറാത്ത അല്ലെ, എപ്പോഴും എപ്പോഴും മാറുന്ന ചില സാധനങ്ങളുടെ വിലകളെ പറ്റിയിട്ട് നമുക്കൊന്ന് ചർച്ച ചെയ്താലോ? നിങ്ങളുടെ അനുഭവങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സംസാരിക്കാം. ഒരു കുട്ടിക്കാലം നിങ്ങൾ ആദ്യമായിട്ട് സാധനം വാങ്ങുന്ന സമയം തൊട്ട് ഇന്നേ വരെ നിങ്ങൾക്ക് അത്ഭുതമെന്ന് തോന്നുന്ന തരത്തിൽ മാറ്റം വന്നിട്ടുള്ള വിലയുടെ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് പറയാം കേട്ടോ. വിലയുള്ള സാധനങ്ങളൊക്കെ പറയാം. വിളിക്കേണ്ട നമ്പർ 9544704912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ടാണ്. മനസ്സിലോട്ട് ഓടി ഓടി കുറേ ആശയങ്ങളൊക്കെ വരും. അപ്പോൾ കുറേ പേര് പറയാത്ത വ്യത്യസ്തമായിട്ടുള്ള എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് സംസാരിക്കാം കേട്ടോ. പണ്ട് നിങ്ങൾ ഈ വഞ്ചിയിലൊക്കെ കൂട്ടി വെച്ചിരുന്ന പൈസ കൊണ്ട് എന്തെങ്കിലും സാധനം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, സേവ് ചെയ്ത് സാധനം വാങ്ങിച്ചിട്ടുണ്ട്, അതൊക്കെ ഇതിനകത്ത് വേണമെങ്കിൽ പറയാം. യാത്രകൾ ഇങ്ങനെ പൊയ്ക്കൊണ്ട് തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമ്മൾ എത്രയോ സ്ഥലങ്ങളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഈ സ്ഥലങ്ങളുടെ പ്രത്യേകത എന്ന് വെച്ചാൽ കഴിഞ്ഞാൽ മനസ്സുകൾ വായിച്ചുകൊണ്ടുള്ളൊരു യാത്രയാണ്. യാത്രയിൽ തുടരാം. പിന്നീട് ഇനി വരുന്ന ദിവസങ്ങളൊക്കെ നമുക്ക് ഒരുപാട് ആഘോഷത്തിന് കൂടി ദിവസമാണ്. വേൾഡ് മ്യൂസിക് ഡേ വരുന്നുണ്ട്, വേൾഡ് യോഗ ഡേ വരുന്നുണ്ട്. റേഡിയോ 91.2 ഒരുപാട് പ്രോഗ്രാംസ് നിങ്ങൾക്കായിട്ട് ഒരുക്കിയിട്ടുണ്ട്. അപ്പം എപ്പോഴും കേൾക്കുക, ഒരുപാട് പാട്ടുകളൊക്കെ ആയിട്ട് നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നു. ഡ്രൈവർ സീറ്റിൽ സ്വാതികുട്ടിയുണ്ട്, യാത്രക്കാരായിട്ട് നിങ്ങളുണ്ട്, പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ട് ശരതുമുണ്ട്. സ്റ്റേഡിയോ 91.2 എൻ്റെ റേഡിയോ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
3: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഹരിഷ്ണ. പ്രധാന വാർത്തകൾ. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുനാ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാവു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ വിശദമായി. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. വിശദാംശങ്ങൾ.
5: ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിന് ഫ്രാൻസിൽ ചേർന്ന ഉച്ചകോടി ആഹ്വാനം ചെയ്തു. സമ്പർക്ക പട്ടിക തയ്യാറാക്കൽ, അതിർത്തി നിരീക്ഷണം, പ്രാദേശിക ജനപങ്കാളിത്തം ഉറപ്പാക്കൽ എന്നിവയുൾപ്പെടെ പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കണമെന്ന ആഹ്വാനം ഇന്ത്യ, ഈജിപ്ത്, കെനിയ, ദക്ഷിണ കൊറിയ എന്നീ രാജ്യങ്ങളും പങ്കുവച്ചു. അപൂർവ വൈറസ് വകഭേദത്തിനെതിരെയുള്ള വാക്സിൻ, രോഗനിർണയ സംവിധാനം, ചികിത്സ എന്നിവയ്ക്ക് പിന്തുണ നൽകുമെന്നും നേതാക്കൾ ഉറപ്പു നൽകി. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധത G7 ആവർത്തിച്ചു. ദുർബല രാജ്യങ്ങളെ സഹായിക്കുന്നതിനും സുസ്ഥിര സാമ്പത്തിക വളർച്ച പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി അന്താരാഷ്ട്ര വികസന നിക്ഷേപ ധന സഹായ രംഗത്ത് സഹകരണം തുടരുമെന്നും G7 കൂട്ടായ്മ അറിയിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
4: G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇത് ആദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തി. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ആദ്യ സ്ലോവാക്കിയൻ സന്ദർശനം സാങ്കേതികവിദ്യ അടക്കം വിവിധ മേഖലകളിൽ വൻ കുതിച്ചുചാട്ടത്തിന് വഴിയൊരുക്കുമെന്ന് സ്ലോവാക്കിയയിലെ ഇന്ത്യൻ അംബാസിഡർ അപൂർവ ശ്രീവാസ്തവ. ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ദൃഢമാക്കാനും ഇത് സഹായകമാകുമെന്ന് അദ്ദേഹം ആകാശവാണിയോട് സംസാരിക്കവേ വ്യക്തമാക്കി. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക്ക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
6: പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സ്ലോവാക്കിയ സന്ദർശനത്തിനിടെ ഒപ്പുവച്ച ധാരണാപത്രങ്ങൾ ഡിജിറ്റൽ സാങ്കേതിക വിദ്യാ രംഗത്ത് ഇന്ത്യക്ക് കൂടുതൽ മുന്നേറ്റങ്ങൾ കൈവരിക്കാൻ സഹായിക്കുന്നതാണെന്ന് ഇന്ത്യൻ അംബാസിഡർ ആകാശവാണിയോട് സംസാരിക്കവേ ചൂണ്ടിക്കാട്ടി. ഓഡിയോ വീഡിയോ പ്രൊഡക്ഷൻ രംഗവുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രമാണ് മറ്റൊന്ന്. ഇരു രാജ്യങ്ങളിലുമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്ക് പുതിയ അവസരങ്ങൾ തുറന്നുകൊടുക്കുന്നതുകൂടിയാണ് ഈ നീക്കം. ഇന്ത്യൻ വിദ്യാർത്ഥികൾക്കും ബിസിനസ് പ്രൊഫഷണലുകൾക്കും ഒട്ടനവധി പുതിയ അവസരങ്ങളാകും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് ഒപ്പുവച്ച ധാരണാപത്രം ലഭ്യമാക്കുക എന്നും അംബാസിഡർ ചൂണ്ടിക്കാട്ടി.
7: യമുന നദിയുടെ പുനരുജ്ജീവനവും ശുചീകരണവും ലക്ഷ്യമിട്ട് കിഷാവു ഡാം പദ്ധതിക്ക് വഴി തുറക്കുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ നടന്ന നിർണായക യോഗത്തിൽ 6 സംസ്ഥാനങ്ങൾ പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ ധാരണയിലെത്തി. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, ഡൽഹി, ഉത്തർപ്രദേശ്, ഹരിയാന, രാജസ്ഥാൻ എന്നീ സംസ്ഥാനങ്ങളാണ് പദ്ധതിക്കായുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവയ്ക്കാൻ സമ്മതിച്ചത്. ധാരണാപത്രം ഒപ്പുവച്ച ശേഷം പദ്ധതി അംഗീകാരത്തിനായി കേന്ദ്ര മന്ത്രിസഭയുടെ മുൻപാകെ സമർപ്പിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തോടനുബന്ധിച്ചുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. യോഗ ദിനത്തിന് മുന്നോടിയായി മുംബൈയിലെ വോർലി സൈക്കിൾ ട്രാക്കിൽ ഇന്ന് ഫിറ്റ് ഇന്ത്യ സൈക്ലത്തോൺ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രി മൻസുഖ് മാണ്ഡവ്യ പരിപാടി ഉദ്ഘാടനം ചെയ്യും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗ ദിനത്തിന്റെ പ്രമേയം. അന്താരാഷ്ട്ര യോഗ ദിനം സംബന്ധിച്ചുള്ള കൂടിയാലോചനാ യോഗം തിരുവനന്തപുരം ലോക്ഭവൻ ഓഡിറ്റോറിയത്തിൽ നടന്നു. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കറുടെ അധ്യക്ഷതയിലായിരുന്നു യോഗം. സർവകലാശാല വൈസ് ചാൻസലർമാർ, ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ, വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, മേരാ യുവഭാരത്, ആയുഷ് മിഷൻ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾക്ക് തുടക്കമായി. ലോക്ഭവനിൽ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കിയതോടെയാണ് സെൻസസ് ഒന്നാംഘട്ടത്തിന് തുടക്കമായത്. സെൻസസ് പ്രക്രിയയിൽ എന്യൂമറേറ്റർമാരുമായി ജനങ്ങൾ പൂർണ്ണമായും സഹകരിക്കണമെന്ന് ഗവർണർ ജനങ്ങളോട് ആഹ്വാനം ചെയ്തു. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ ജൂലൈ 1 മുതൽ ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
7: നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന 2 പേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. 5 പേർ നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന 2 പേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. 5 പേർ
2: AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
7: നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന 2 പേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. 5 പേർ നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന 2 പേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ഇവരുടെ പരിശോധനാ ഫലം നേരത്തെ നെഗറ്റീവായിരുന്നു. 5 പേർ
8: സർ, മാന്യരെ, ശ്രീമൻ എന്നിങ്ങനെയുള്ള പദങ്ങൾ സംബോധനയിൽ ഉപയോഗിക്കാറുണ്ട്. ശ്രീമൻ ശ്രീമാൻ ആകാതെയും മാന്യരെ എന്ന ദീർഘം മാന്യരെ എന്ന് ഹ്രസ്വം ആകാതെയും ശ്രദ്ധിക്കണം. യുവേഴ്സ് ഫെയ്ത്ത്ഫുള്ളി എന്നതിനെ താങ്കളുടെ വിശ്വസ്തൻ എന്ന് പ്രയോഗിക്കാതെ വിശ്വസ്തതയോടെ എന്ന് പ്രയോഗിക്കുന്നതാവും കൂടുതൽ സ്വാഭാവികം.
9: നല്ല മലയാളം അവതരിപ്പിച്ചത് ഡോക്ടർ RB ശ്രീകല.
5: രണ്ടായിരത്തി 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് തുടക്കമിട്ടത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
7: ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ആഫ്രിക്കൻ ശക്തിയായ സെനഗലിനെ ഒന്നിനെതിരെ 3 ഗോളുകൾക്ക് തകർത്ത് ഫ്രാൻസിന് വിജയത്തുടക്കം. ന്യൂജേഴ്സി സ്റ്റേഡിയത്തിൽ നടന്ന ആവേശ പോരാട്ടത്തിൽ 2 ഗോൾ നേടിയ കിലിയൻ എംബാപ്പെ 58 ഗോളുകളോടെ ഫ്രാൻസിന്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന ഗോൾ വേട്ടക്കാരനായി. ലോകകപ്പ് ഗോൾ പട്ടികയിൽ ലയണൽ മെസ്സിയെയും എംബാപ്പെ മറികടന്നു. കളിയുടെ ആദ്യ പകുതിയിൽ സെനഗൽ കടുത്ത വെല്ലുവിളി ഉയർത്തിയെങ്കിലും രണ്ടാം പകുതിയിൽ ഫ്രാൻസ് കളം നിറഞ്ഞു. ഇന്ന് പുലർച്ചെ നടന്ന ഗ്രൂപ്പ് ഐയിലെ രണ്ടാം മത്സരത്തിൽ നോർവെ 1-4 ഗോളിന് ഇറാഖ് വീഴ്ത്തി. ലോകകപ്പിലെ അരങ്ങേറ്റ മത്സരത്തിൽ തിളങ്ങിയ സൂപ്പർ താരം എർലിംഗ് ഹാലൻഡ് ഇരട്ട ഗോൾ നേടി. ലോകകപ്പിൽ ആരാധകർ കാത്തിരുന്ന അർജന്റീനയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. കളിയുടെ ആദ്യ പകുതിയിൽ അൾജീരിയയ്ക്കെതിരെ അർജന്റീന 1 ഗോളിന് മുന്നിലാണ്. 17-ാം മിനിറ്റിൽ ഇതിഹാസ താരം ലയണൽ മെസ്സിയുടെ മാജിക്കിലാണ് അർജന്റീനയുടെ ഗോൾ പിറന്നത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23-ന് നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും G7 ഉച്ചകോടിക്കിടെ ഇന്ന് ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. യമുനാ നദിയുടെ പുനരുജ്ജീവനം ലക്ഷ്യമിടുന്ന കിഷാബു പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ 6 സംസ്ഥാനങ്ങൾ ധാരണയിലെത്തി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. കേരളത്തിൽ ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യത. പത്തനംതിട്ട ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ അർജന്റീന അൾജീരിയ മത്സരം പുരോഗമിക്കുന്നു. സെനഗലിനെതിരെ ഫ്രാൻസിന് വിജയത്തുടക്കം. ഗോൾ വേട്ടയിൽ ലയണൽ മെസ്സിയെ മറികടന്ന് കിലിയൻ എംബാപ്പെ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇൻട്രോ 91.2 ഓടാട്ടുകര പാസഞ്ചറാണ് കൂടെയുള്ളത്. നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോ പലപ്പോഴും നമ്മൾക്ക് അറിയാവുന്ന കാര്യങ്ങൾ വീണ്ടും വീണ്ടും പറയേണ്ടതായിട്ട് വരാറുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഡോസ് മരുന്ന് എപ്പോഴും നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ് കേട്ടോ. ചില മനുഷ്യർ ഒരിക്കലും നിങ്ങളോട് നല്ലത് പറയില്ല, നമ്മളെ നെഗറ്റീവ് ആക്കിക്കൊണ്ടേയിരിക്കും. നിങ്ങളത് മനസ്സിലാക്കുക. നമുക്ക് നമ്മൾ ഒരുപാട് പ്രതീക്ഷിക്കും, ഒരാൾ ഇങ്ങനെ നമ്മളോട് പെരുമാറണം, അങ്ങനെ നമ്മളോട് പെരുമാറണമെന്ന് നമ്മൾ എപ്പോഴും ഇങ്ങനെ പ്രതീക്ഷിക്കാറുണ്ട്. പക്ഷേ ആ ഒരു പ്രതീക്ഷ പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് തന്നെ ചില ആളുകളുടെ പാറ്റേൺ മനസ്സിലാക്കി നിങ്ങളെ സ്വയം ഒന്ന് വൃത്തിയാക്കി അടിപൊളിയാക്കി എടുത്തു കഴിഞ്ഞാൽ ലൈഫ് സൂപ്പറായിരിക്കും. നിങ്ങളുടെ മനസ്സ് എപ്പോഴും സ്ട്രോങ് ആക്കി വെക്കുക, മുൻപോട്ട് പോവുക. ജീവിച്ചിരിക്കുന്ന ഇത്തിരി പോന്ന ഈ കുഞ്ഞൻ സമയം ഏറ്റവും മനോഹരമായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ആശംസിക്കുന്നു. അപ്പോൾ നമ്മുടെ വിഷയം ഇതായിരുന്നു, സാധനങ്ങൾക്കൊക്കെ ഒരുപാട് വിലയിൽ മാറ്റമൊക്കെ വന്നിട്ടുണ്ട് അല്ലേ. പണ്ട് നമ്മൾ വാങ്ങിച്ചിരുന്ന അതേ ക്യാഷൊക്കെ തന്നെയാണോ എന്നൊരു ചെറിയ മുട്ടായിക്ക് പോലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കൊരു ശ്രോതാവ് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം, ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ് സതി.
0: ഗുഡ് മോർണിംഗ് ഡോക്ടർ സേതു സർ. സാർ, ഈ കൂട്ടത്തിലെ ഒരു സന്തോഷ വാർത്ത കൂടി ഞാനിങ്ങനെ പരസ്യമൊക്കെ കണ്ടു. 21-ാം തീയതിയിൽ നമ്മുടെ ചാരുംമൂട്ടില് സിറ്റി സ്കാൻ ഒക്കെ
1: ആരംഭിക്കും. ഈ ഞായറാഴ്ച രാവിലെ 10 മണിക്കാണ്.
0: ഞങ്ങളുടെ ശ്രോതാക്കളേക്ക് ഒന്ന് വിളിക്കുന്നേ.
1: ഓ, തീർച്ചയായിട്ടും, അവരാണല്ലോ നമ്മുടെ ശക്തി.
0: തീർച്ചയായിട്ടും.
1: നമുക്ക് കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒത്തിരി പേഷ്യൻസ് നമ്മുടെ സ്കാൻ സെന്റർ വരാറുണ്ട്. എപ്പോഴും കരുനാഗപ്പള്ളി ആൾക്കാർ. ഞാൻ കാരണം എന്റെ ഞാൻ ജോബ് സ്റ്റാർട്ട് ചെയ്തപ്പോ ആദ്യം വർക്ക് ചെയ്തത് മെട്രോ സ്കാൻസിലായിരുന്നു. അതിനുശേഷം ഞാൻ മുത്തൂറ്റ് സ്കാൻസിലുണ്ടായിരുന്നു ഒരു 2 വർഷം. പിന്നെ വലിയത്ത് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കരുനാഗപ്പള്ളിയിലെ ഒട്ടുമിക്ക ഡോക്ടേഴ്സും ഹോസ്പിറ്റലും അവരോട്ടൊക്കെ നല്ലൊരു ബന്ധമുണ്ട്.
0: കരുനാഗപ്പള്ളി റേഡിയോ സ്വന്തം ഡോക്ടറാണ്.
1: അങ്ങനെ നമ്മള് വേറെ ഒരു സ്ഥലത്തു നിന്നുള്ള ഒരാളെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്ന പറയുന്നത് വലിയൊരു കാര്യമാണ്.
0: സന്തോഷം ഡോക്ടർ. അപ്പോ എല്ലാവിധ ആശംസകളും നേരുന്നു. രോഗനിർണയ രംഗത്ത് ഒരുപാട് മാറ്റങ്ങളും ഒക്കെ ഉണ്ടാകാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു സർ.
1: താങ്ക് യു.
0: ഓക്കെ സർ, നമ്മള് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പണ്ട് നമ്മുടെ കുട്ടിക്കാലം മുതൽ ഇന്ന് വരെ നമ്മൾ സ്വന്തമായിട്ടൊരു സാധനം വാങ്ങാതിരുന്ന, അല്ലെങ്കിൽ അച്ഛൻ്റെ ഒക്കെ കയ്യിൽ നിന്ന് കിട്ടുന്ന ₹1 തുട്ടിൽ നിന്ന് വാങ്ങിയ സാധനം തൊട്ട് ഇന്ന് വരെ ചില സാധനങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിലയിലെ വ്യത്യാസങ്ങൾ ശ്രദ്ധിക്കാറുണ്ടോ?
1: തീർച്ചയായിട്ടും.
0: ഓക്കെ, അപ്പൊ അതൊക്കെ ഒന്ന് കേട്ടാലോ.
1: പിന്നെന്താ, ഞാന് എന്നും സൈക്കിളിൽ ചവിട്ടിയായിരുന്നു സ്കൂളിൽ പോകുന്നത്. അപ്പൊ ആ സമയത്ത് അമ്മ 2 രൂപ 5 രൂപ ഒക്കെ തരുമായിരുന്നു. അന്നേരം 5 രൂപ കയറ്റെന്ന് പറഞ്ഞ വലിയ കാര്യമാണ്. ആ സമയത്ത് നമുക്ക് 2 രൂപയ്ക്ക് ഒരു ഫ്രൂട്ട് ജ്യൂസ് കുടിക്കാം, 3 രൂപയ്ക്ക് ഒരു പപ്സ് കഴിക്കാമായിരുന്നു. അതെ. അപ്പൊ ഇപ്പോഴും ഞാന് ആ വഴി കൂടെ തന്നെയാണ് ജോലിക്ക് പോകുന്നത്. പ്രപോസ് എന്ന് പറയുന്ന ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അപ്പൊ അത് കാണുമ്പോ എനിക്ക് പണ്ട് സൈക്കിൾ ചവിട്ടി ഇവിടെ വന്ന ഫ്രൂട്ട് ജ്യൂസ് കുടിക്കുന്നതും പപ്സ് തിന്നതും ഒക്കെയാണ്.
0: ഇപ്പൊ ട്രൈ ചെയ്യാറുണ്ടോ?
1: അല്ല, ഇപ്പം നമുക്ക് ആ സമയത്ത് ഇതൊക്കെ ഭയങ്കര നല്ല ഫുഡാന്നല്ലേ തോന്നുന്നത്.
0: അതെ,
1: പക്ഷെ ഈ ബേക്കറി ഐറ്റംസ് ഒക്കെ എത്രമാത്രം നമുക്ക് ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുള്ള കാര്യമൊക്കെ നോക്കിപ്പം. ഓക്കെ, വല്ലപ്പോഴും ഒക്കെ കഴിക്കും. നമ്മൾ വിശന്നൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്നൊരു ക്വിക്ക് ബൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആശ്രയിക്കുന്നത് കട്ട്ലറ്റ്, പഫ് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ ഇപ്പോഴും കഴിക്കാറുണ്ട്. എന്നാലും പഠിച്ചോണ്ടിരിക്കുമ്പോ ഉള്ള കൂട്ടുകാരുമായിട്ട് നമ്മൾ വൈകുന്നേരം സ്കൂളിൽ നിന്ന് തിരിച്ചു വരുമ്പം കഴിക്കുന്നത് പോലെ ഒന്നും ഇപ്പൊ അങ്ങനെ കഴിക്കാനുള്ള സമയമില്ല. മേബി നമ്മള് കുറച്ച് പ്രായമൊക്കെ ആകുമ്പോഴത്തേക്ക് കുറച്ച് ഹെൽത്ത് ഒക്കെ നോക്കും.
0: അത് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഈ ഡോക്ടേഴ്സിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ഡോക്ടറായതിന് ശേഷം ദൈവം ഇതൊക്കെ ആയിരുന്നോ പണ്ട് ഞാൻ കഴിച്ചത്, കംപ്ലീറ്റ് കട്ട് ചെയ്തായിട്ട്.
1: എല്ലാരും അങ്ങനെ നോക്കുന്നൊന്നുമില്ല. നമുക്കറിയാം, ഡോക്ടർ ഗ്രൂപ്പിൽ തന്നെ ഒത്തിരി ആൾക്കാർ ഇപ്പം യങ്സ്റ്റേഴ്സ് തന്നെ ഭയങ്കര മോർബിഡ് ഒബീസ് ആയിട്ട്. കാരണം അവര് ഈ എസ്പെഷ്യലി ഡ്യൂട്ടി ഡോക്ടേഴ്സ് അവര് ഈ പൈസ ഉണ്ടാക്കാനൊക്കെ ഉള്ള ഒരു പാച്ചില് 24 hours അല്ലെ 48 hours ഒക്കെ കണ്ടിന്യൂസ് ഡ്യൂട്ടി എടുത്ത് ഉറക്കവും കളഞ്ഞ് ജങ്ക് ഫുഡും കഴിച്ച് കുറെ ചായയും കുടിച്ച് അവരുടെ ഹെൽത്ത് ഭയങ്കര മോശമാക്കുന്ന ഒരു സ്റ്റേറ്റ് നമ്മള്. എനിക്കങ്ങനെ പരിചയമുള്ള ഒത്തിരി ഫ്രണ്ട്സും ഉണ്ട്. അവര് മാക്സിമം ഇങ്ങനെ കിടന്ന് ഓടും. ഇപ്പൊ ഈ പ്രായത്തിൽ എനിക്ക് മാക്സിമം പൈസ ഉണ്ടാക്കണം എന്നുള്ളവര് പി ജി എടുക്കുന്നതിന് മുമ്പേ അവർക്ക് സ്വയം കുറച്ച് പൈസ ഒക്കെ സേവ് ചെയ്യണമെന്നൊക്കെ പറഞ്ഞു.
0: ഈ ആരോഗ്യം മറന്നുള്ള ഓട്ടം.
1: അതെ അതെ അതെ.
0: സർ, പിന്നീട് വില തോന്നി, അല്ലെങ്കിൽ വില ഇപ്പൊ കുട്ടിക്കാലത്ത് എനിക്ക് തോന്നുന്നു ജ്യൂസ് അല്ലെങ്കിൽ പപ്സ് ഒക്കെ 3 രൂപയ്ക്ക് വാങ്ങിച്ചു, പിന്നീട് സാധനങ്ങൾക്ക് വില കൂടിയതായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്?
1: പിന്നെന്താ, എല്ലാത്തിനും ദിനം പ്രതി വില കൂടിക്കൊണ്ടിരിക്കല്ലേ. സ്വർണം തന്നെ ഒരു എക്സാമ്പിൾ എടുക്കുക. എന്റെ അമ്മ പറഞ്ഞേക്ക, ആ അമ്മയുടെ കല്യാണത്തിന്റെ സമയത്ത് 500 രൂപ ആയിരുന്നു ഒരു പവന്. ഇപ്പൊ ഒരു പവന് ഇവിടെ കിടക്കുന്നത് 100,000
0: വിലക്കെ.
1: അങ്ങനെ എല്ലാ സാധനത്തിനും ഇപ്പൊ ഈ ഒരു വാറിന്റെ സിറ്റുവേഷൻ കൂടെ ആയപ്പോഴത്തേക്ക് ആൾക്കാർ അതങ്ങ് മുതലെടുക്കാൻ ശ്രമിക്കുകയാണ്. എല്ലാ സാധനത്തിനും അവര് വില കൂട്ടുകയാണ്. അത് ചൂഷണം ചെയ്യുക തന്നെയാണ് ഞാൻ പറയുന്നത്. എനിക്ക് അത്രയും കൂട്ടേണ്ട ഒരു കാര്യമില്ല, പക്ഷെ ആൾക്കാർ അത് പറഞ്ഞ് ഒത്തിരി ആൾക്കാരെ ചൂഷണം
0: ചെയ്യുന്നുണ്ട്.
1: തീർച്ചയായിട്ടും ഇപ്പൊ ഈ കോവിഡ് സമയത്ത് നമ്മൾ ആൾക്കാരെ ചൂഷണം ചെയ്ത പോലെ തന്നെ ഒരു സിറ്റുവേഷൻ ആണ്. എനിക്ക് തോന്നുന്നു ഈ ഒരു സിറ്റുവേഷൻ ഇനി മാറണമെങ്കിൽ ഒരു രണ്ടു വർഷമെങ്കിലും മിനിമം എടുക്കും.
0: അപ്പോഴത്തേന് ആളുകൾ ലോൺ എടുത്തെടുത്തെടുത്തെടുത്ത ഒരു വഴിയാവും.
1: നമ്മൾ നോക്കുമ്പോ ബാക്കിയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇപ്പൊ ഒരു രൂപയുടെ പേന, നമ്മൾ പണ്ട് ബിക്ക് എന്ന് പറഞ്ഞൊരു പേന ഉണ്ടായിരുന്നു, ഒരു രൂപയുടെ പേന. ഇപ്പൊ ഒരു രൂപയ്ക്ക് എന്തോ കിട്ടും, ഒരു രൂപയ്ക്ക് ഒന്നും കിട്ടത്തില്ല.
0: അതെ, ഞാൻ ഒരു രൂപയ്ക്ക് 4 മുട്ടായി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ 50 പൈസ 25 പൈസ കണക്കുകളൊന്നും ഇപ്പൊ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സങ്കടം.
1: അതെ, എന്തായാലും നമ്മൾ ചെറിയ ചെറിയ സേവിങ്സിലൂടെ നമ്മുടെ ഭാവി ഭദ്രമാക്കാൻ നമുക്ക് നോക്കാം. ചെറിയ ചെറിയ സമ്പാദ്യങ്ങൾ, നമുക്കൊരു 100 രൂപ കിട്ടിക്കഴിഞ്ഞാല് അതിനകത്തുനിന്ന് ഒരു 10 രൂപ നമ്മൾ സേവ് ചെയ്യാൻ ശ്രമിക്കുക. അല്ലാതെ 100 രൂപ കയ്യിലിരുന്നിട്ട് 10 രൂപ കൂട്ടാൻ്റെ കടം മേടിച്ചിട്ട് 150 രൂപ ചെലവാക്കുന്ന ഒരു ഇത് മാറ്റുക.
0: ഇന്ന് രാവിലെ ഇങ്ങനെ വാങ്ങുന്ന കുറെ പേരുടെ നെഞ്ചിൽ കത്തി കുത്തി ഇറക്കുവാണ്. ഓക്കെ സർ, വിളിച്ചതിന് ഒരുപാട് സന്തോഷം. അപ്പോ നമ്മുടെ സെന്ററിന് എല്ലാവിധ ആശംസകളും നേരുന്നു സർ.
1: താങ്ക് യു സോ മച്ച്. നിങ്ങൾ എല്ലാവരും വരണം,
0: ഉറപ്പായിട്ടും ഉറപ്പായിട്ടും. തീർച്ചയായിട്ടും. നമ്മുടെ ഡോക്ടർ സേതു സാറാണ് നമ്മുടെ റേഡിയോ 91.2 എല്ലാ പ്രോഗ്രാമുകളിലും, അതോടൊപ്പം തന്നെ സൺഡേ സ്പെഷ്യൽ പ്രോഗ്രാമൊക്കെ നമുക്ക് വേണ്ടിയിട്ട് തരുന്ന സാറാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ചർച്ച തുടരാം. ഈ സാധനങ്ങൾക്ക് വന്നിട്ടുള്ള വില വ്യത്യാസങ്ങൾ, ഞാനും ശരത്തോട് ഇങ്ങനെ പറയായിരുന്നു, പണ്ട് സ്കൂളിലോട്ട് വരുമ്പോൾ 1 രൂപ ഉണ്ടെങ്കിൽ രജവ 4 മുട്ടായി കിട്ടാറുണ്ട് കേട്ടോ. പിന്നീട് അങ്ങനെ വാങ്ങിച്ചിട്ടുള്ള ആളുണ്ട്. അമ്മയൊക്കെ ആണെങ്കിൽ അതിലും താഴെയുള്ള പൈസ കണക്കുകൾ പറയുന്നതായിട്ട് കേൾക്കാറുണ്ട്. സ്കൂളിൽ 5 പൈസയ്ക്ക് ഞങ്ങൾ മുട്ടായി വാങ്ങിച്ചു എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട്. അപ്പോൾ ആ ഒരു ഇതിൽ വന്നിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്താലോ. വിളിക്കാം, നമ്പർ 9744700 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. അതാ അടുത്ത ഒരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. ഗുഡ് മോർണിംഗ്.
2: ഹലോ, ഗുഡ് മോർണിംഗ് മോളെ.
0: ഗുഡ് മോർണിംഗ് സുന്ദരിക്കുട്ടി, വണ്ടിയിലോട്ട് കയറിക്കോളൂ. എന്തോ പറഞ്ഞോളൂ. ആണോ, ഡോക്ടറോട് ഒരു ആശംസ കൊടുക്ക് കേക്കട്ടെ. ഓക്കെ, അപ്പൊ അമ്മ, ഈ
2: എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം എന്ന് പറയുന്നത് എന്തോന്നറിയാം മോളെ, എന്റെ ഓലാട്ടുകാരെ പ്രസംഗറാ. കാരണം ഞങ്ങൾ ഈ ശബ്ദത്തിൽ തിരിച്ചറിഞ്ഞ് ഞങ്ങൾ എത്രയോ പേര് എന്തും എന്റെ കൂട്ടായ്മയാ മോളെ. ഡോക്ടറെ തന്നെ ഇപ്പൊ ഞങ്ങൾ അറിയേണ്ടി വന്നത് ഇങ്ങനെ തന്നെയൊക്കെയാ.
0: അപ്പൊ നിങ്ങളുടെ കൂട്ടായ്മയിലോട്ട് ഇനി ഡോക്ടറും ഉണ്ടല്ലേ?
2: ഉണ്ട്. തീർച്ചയായിട്ടും. ഞങ്ങൾ ശബ്ദത്തിൽ അറിഞ്ഞ, അതുപോലെ തന്നെ നമ്മുടെ പരാജയത്തെ പറ്റി പറയുമ്പം, നമ്മുടെ പരാജയം ഓരോരോ ഉപദേശങ്ങൾ പറയുമ്പം, നമ്മളെ വരാന് എവിടെയൊക്കെ ഉള്ളവരും ശബ്ദത്തിൽ തിരിച്ചറിഞ്ഞവരാ. വരാനും കാണാനും ഇപ്പൊ തന്നെ കഴിഞ്ഞ ആഴ്ച ചില പ്രയാസങ്ങളൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ്, ഞാനിങ്ങനെ താമസമായിരുന്നു, മോളോടും പറഞ്ഞല്ല വിജയത്തിലേക്ക് വരാ. അന്നേരം എന്നെ തിരക്കി, പുഷ്പോജി അമ്മയും ഹസ്ബൻഡും കൂടെ ഉണ്ട്. പക്ഷെ 30 മുതൽ 3 ദിവസമായി ശനിയാഴ്ച ഉച്ചക്ക് രണ്ടു പേരും കൂടെ വന്നപ്പോ ഞാനിങ്ങനെ അതിശയപ്പെട്ടു പോണേ.
0: സ്നേഹം സ്നേഹമാണ്
2: കേട്ടവരാ.
0: തീർച്ചയായിട്ടും നമ്മളെ തേടി വരാനും തിരക്കാനും ഒക്കെ ആളുകൾ.
2: നമ്മുടെ കാര്യങ്ങളിൽ ചെറിയ സമ്പത്തുകൾ കൊണ്ടൊന്നും നമുക്ക് സഹായിക്കാൻ, സമ്പത്തിന്റെ വിഷയം തന്നെ അല്ല, ഇതിനെല്ലാം കൂട്ടായ്മ ഒപ്പിച്ചു തന്ന എന്റെ റേഡിയോയാ.
0: അതെ,
2: നമ്മുടെ ഈ കൂട്ടായ്മയും സന്തോഷമാണ്.
0: ഉറപ്പായിട്ടും അമ്മ. അപ്പൊ ഇനി നമ്മുടെ വിഷയത്തിലോട്ട് വരാം. വായോ വായോ, ഓടി വായോ. ഞാനിനി കൈവിട്ട് വിട്ടാ ശരിയാവത്തില്ല. വണ്ടി എവിടെയെങ്കിലും കൊണ്ടിടിക്കില്ലേ?
2: ഹസ്ബൻഡും കൂടി വന്ന് എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്തപ്പം എനിക്ക് എന്തോ അന്ന് പോലും അറിയാൻ വയ്യ. ദൈവമ്മ എവിടെയോ ഉള്ളവര് എന്തുമല്ല ശബ്ദം തിരിച്ചറിഞ്ഞ് നമ്മളെ തേടി വരാനൊരു മനസ്സുണ്ടായല്ലോ എന്ന് എനിക്ക് അങ്ങേറ്റം ഹൃദയം നിറഞ്ഞ് എന്തോ അവരോട് പറഞ്ഞാലും എനിക്ക് മതിയാവത്തില്ല. അതേപോലെ ഓരോരുത്തരെ വിളിച്ചാലും തിരക്കാനും.
0: ഓക്കെ, ശരി അമ്മ, അതെ തീർച്ചയായിട്ടും. അപ്പൊ ഇനി നമ്മുടെ വിഷയത്തിലോട്ട് വായോ. പറഞ്ഞോ
2: മോളെ. എന്റെയൊക്കെ കൊച്ചുന്നാള് ഞാൻ ഹൈസ്കൂളിൽ പഠിക്കുമ്പോ, ഞാൻ അതിനിപ്പറം 1 മുതൽ തുടക്കുമ്പോ ഞങ്ങളുടെ അടുത്ത് CMS HP ഇവിടെ തെക്കേ ഭാഗത്ത് എന്ന് പറയും, ഇവിടെ കെന്നഡി സ്കൂളിന് തെക്ക് വെച്ച അവിടെ അന്നൊരു കടയുണ്ട്, ഉച്ചവരയിൽ എന്ന് പറയുന്ന ഒരു കടയുണ്ട്. അവിടെ ഈ പല്ലിമുട്ടായി മാത്രമേ ഉള്ളൂ മോളെ, നരക്കാ മുട്ടായി. അത് 1 പൈസ കൊടുത്ത 10 എണ്ണം കിട്ടും. ഞങ്ങൾക്ക് 10 കൂട്ടുകാരും കൂടിയാ മോളെ ഇത്
0: തിന്നൈസക്ക് 10 മുട്ടായി കിട്ടും.
2: 10 പല്ലിമുട്ടായി കിട്ടും.
0: പല്ലിമുട്ടായോ?
2: പല്ലിമുട്ടായി. അത് ഭയങ്കര ദേശ മോളെ, ഇപ്പൊ അത് കാണാനില്ല. നാരങ്ങാമുട്ടായി കാണാനില്ല. നാരങ്ങാമുട്ടായി ഉണ്ട്, ഇപ്പൊ കവറിലൊക്കെ കയറ്റി വെച്ചാൽ അതും 10 രൂപയ്ക്കല്ലേ മോളെ വിൽക്കുന്നത്.
0: 5 രൂപയ്ക്കും കിട്ടാറുണ്ട്,
2: 5 രൂപ 10 രൂപയ്ക്കൊക്കെയാണ് വിൽക്കുന്നത്. അല്ല ഒറ്റയായിട്ട് കിട്ടത്തില്ല. പിന്നീട് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോ എന്തോ അറിയാം മോളെ, നമ്മുടെ ലാലാജി കുക്കിന് പടിഞ്ഞാറേ ലാലാജിയുടെ പടിഞ്ഞാറേ ഒരു അമ്മുമ്മ മാത്രം താമസമുണ്ട്. അവിടെ ഈ തുപ്പലുമുട്ടായി എന്നും പറഞ്ഞ്
0: പല്ലുമുട്ടായി തുപ്പലുമുട്ടായിട്ടാണോ തിന്നുന്നേ
2: മോളെ? വഞ്ചി വലിച്ചെടുക്കുന്ന മുട്ടായി ഉണ്ട് മോളെ.
0: ഇതിന്റെ പേര് തുപ്പലുമുട്ടായി എന്നാണോ?
2: തുപ്പലി മുട്ടായി എന്നാലും പറയുന്നില്ല. കൈ കൊള്ളുമ്പോ തർക്കരയ്ക്ക് ചൂടാക്കി മാവിനകത്ത് ഇങ്ങനെ പിടിക്കുന്നില്ല, അതിന് എല്ലാരും പറയും കൈ കൊള്ളുമ്പോ നക്കുമെന്ന്. അതിന് ചുമ്മാതൊക്കെ പറയുന്നതാണ്. അതിന് ക്യൂ നിക്കിയ ഞങ്ങള് സ്കൂളിൽ പോയിട്ട് വരുമ്പോ അത് അരയണ ഒരെണ്ണയൊക്കെ കൊടുക്കുമ്പോ മോളെ 4 എണ്ണം കിട്ടും. മോളെ അത് ചവച്ച എന്തൊരു ടേസ്റ്റ് ആണെന്നറിയാമോ? എപ്പെട്ടെന്ന് അതിന് പോകത്തില്ല. ഇപ്പോഴത്തെ ഇത് ഇതില്ലയോ വൈകിട്ട് ചവച്ച ചവച്ച് നടക്കുന്നത്. അതേപോലെ ചവച്ച് നടക്കുന്ന ആ ലാലാജി മുക്കിന്ന് വാങ്ങിക്കുന്ന ഒരു മുട്ടായി ഞങ്ങളുടെ കന്നേറ്റി എന്ന് പറഞ്ഞ മസാലത്തിന്റെ അടുത്താ താമസിക്കുന്നത്. ആ മസാലത്തിന്റെ അടുത്ത് ഇരുന്നാലും ആ മുട്ടായി വായിന്ന് തീരത്തില്ല, അത്ര ടേസ്റ്റ്. നമ്മളിതിനെ കൊതിച്ച് കൊതിച്ച് നക്കിയും കയ്യിലെടുത്തും അത് അരിച്ച് കളയാതെ അണയി കൊണ്ടു നടക്കുക.
0: ഇതൊക്കെയാണ്
2: സാധനമൊക്കെ കാണാനില്ല മോണ.
0: അത്
2: അതെ അതെ.
0: ഇപ്പൊ
2: അത്
0: ഞാനീ തുപ്പലുമുട്ടായി എന്ന് പറഞ്ഞൊരു സംഭവം ഞാൻ ആദ്യമായിട്ട് കേൾക്കുവാണ് കേട്ടോ.
2: എന്നെങ്കിൽ പലരും അത് കളിച്ചിട്ടുള്ളവരുണ്ട്. ആരെങ്കിലും ഇതിനെ പറ്റി അറിയാമെങ്കിൽ ഈ റേഡിയോയില് പങ്കുവെച്ചാൽ കൊള്ളാം.
0: എനിക്ക് തോന്നുന്നു പണ്ട് പഠിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് 1 രൂപ ഉണ്ടെന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു പൈസയാണ്.
2: മോടെ അത് അരയണയൊക്കെ ഒപ്പിക്കുന്ന എങ്ങനെയാണെന്നറിയോ? അമ്മയുടെ മുട്ടയൊക്കെ കത്ത് വെച്ചു അന്ന് തരത്തില്ലല്ലോ. കോഴിമുട്ട വിറ്റ് ചീന്
0: വരിക. അപ്പൊ എനിക്ക് തോന്നുന്നു അന്നൊക്കെ അമ്മ പറയും ഈ ഇടയായിട്ട് നമ്മുടെ കോഴി മുട്ടയിടുന്നില്ലല്ലോ.
2: ഒരു മുട്ടയൊക്കെ കുടിക്കണമെങ്കിൽ കട്ടെടുത്ത്

0: എണ്ണത്തിന് ആ ഒരു പദം സ്വർണം ഒപ്പിക്കാൻ എന്ത് പാടുപെട്ടാ ഞങ്ങളെ.
1: ആ 350 രൂപ ഒപ്പിക്കാൻ വേണ്ടിട്ട് ശരിക്കും ഈ 100,000 ഓട്ടോ ആണ് അന്ന് ഓടിയത്.
0: പിന്നെ ഞാൻ പിന്നെ അവസാനം ഇപ്പൊ ഞാൻ എന്തെങ്കിലും സ്വർണ്ണമൊക്കെ ഉള്ളത് വിറ്റാണ് ഈ ഭൂമി വാങ്ങിച്ചത്, വീട് വാങ്ങിച്ചത്. അന്നേരം മോളെ ഇപ്പൊ ഞാൻ വിറ്റത് 110 രൂപ വെച്ച്. അപ്പൊ വില എവിടെ കിടക്കുന്ന? അതേപോലെ എല്ലാ സാധനങ്ങൾക്കും എന്ത് വിലയാണ്? നമുക്ക് ഒരു സാധനമൊന്നും എടുത്തു പറയണ്ട, എടുത്തു കളയുന്ന
1: എല്ലാത്തിനും വിലയാണ്.
0: തുരുമ്പ് കമ്പിക്ക് പോലും നമ്മള് ഉദ്ദേശിക്കാത്ത വിലകളാണ്.
1: അതെ ശരിയാണ്.
0: ഇനി എങ്ങോട്ടും കൂടത്തതയുള്ളു, കുറയും നമ്മൾ ആഗ്രഹിക്കുന്നില്ല. കുറയുന്നെങ്കിൽ നമ്മുടെ ഭാഗ്യം.
1: അതെ, ഭാഗ്യം മാത്രം, സ്വപ്നങ്ങളിൽ മാത്രമുള്ള ആഗ്രഹം, സ്വപ്നങ്ങൾ മാത്രം നടക്കാൻ പോകുന്ന.
0: നമുക്ക് ഒരു കാര്യത്തിൽ ആഗ്രഹം ഉണ്ട് മോളെ. പണ്ട് നമുക്ക് ചെറുപ്പത്തിലൊക്കെ ആണെങ്കിൽ എവിടെ പോയാലും അങ്ങ് നടന്നു പോകും. 5 രൂപ 10 പൈസ 50 പൈസ പോലും അന്ന് എടുക്കാനുള്ള നിവർത്തിയില്ല.
1: ഇന്നിപ്പോ
0: നമ്മള് ഫ്രീ ആയിട്ട് കയറി പോയില്ല. ഇന്നലെ ഞാൻ ആലപ്പുഴ വരെ പോയി.
1: ഓക്കെ അമ്മേ, സന്തോഷം. വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ബാക്കിയുള്ളവരോട് സംസാരിക്കട്ടെ കേട്ടോ അമ്മേ. ഓക്കെ അമ്മേ, ഓക്കെ ഓക്കെ ഓക്കെ. നമ്മുടെ വിജയമാമയായിരുന്നു കന്നിട്ടിയിൽ നിന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഞാൻ ശരിക്കും സംസാരിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ പറഞ്ഞു ഒരു ഇങ്ങനെ കാര്യങ്ങളൊക്കെ അടുത്തടുത്ത് പാസഞ്ചറിലേക്ക് വരാനായിട്ട്. അപ്പോൾ വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. ഏറ്റവും വലിയ ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ഒരു വീടിൻ്റെ പാലുകാച്ചായിട്ട് ബന്ധപ്പെട്ടിട്ട് എത്തിയിട്ടുള്ള ആളുകളെ പറ്റിയിട്ട് ചിലപ്പോഴൊക്കെ നമ്മൾ പ്രതീക്ഷിക്കുന്നവരായിരിക്കില്ല നമ്മുടെയൊക്കെ ജീവിതത്തിലേക്ക് വെളിച്ചമായിട്ടൊക്കെ വരാറുള്ളത്. അമ്മയുടെ വാക്കുകളിൽ നിന്നും അമ്മ പറയുമ്പോൾ റേഡിയോ കൊണ്ടുണ്ടായ ഒരു ഒരു ടീം അത് വളരെ സന്തോഷത്തോടു കൂടിയാണ് പറഞ്ഞത്. ആ ഒരു അമ്മയുടെ കഷ്ടപ്പാടാണ് ആ ഒരു വീട്. ആ വീട്ടിൽ എപ്പോഴും സന്തോഷത്തോടു കൂടിയും ആരോഗ്യത്തോടു കൂടിയും ജീവിക്കട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിക്കുന്നു. അടുത്തൊരു പാസഞ്ചർ കൂടി നമുക്ക് വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ആരാണ് നോക്കാം. ഗുഡ് മോർണിംഗ്.
2: ഹലോ
1: ഹലോ പത്മജാമേ, പറഞ്ഞോളൂ അമ്മേ. ഈ സാധനങ്ങളുടെ വിലക്കയറ്റവും പണ്ട് ആദ്യമായിട്ട് കടയിൽ പോയിട്ട് സ്വന്തമായിട്ട് വാങ്ങിച്ചിട്ടുള്ള ആ ഇഷ്ടപ്പെട്ട കാര്യത്തിന് അന്നത്തെ വിലയും ഇന്നത്തെ വിലയും ഒന്ന് കേക്കട്ടെ.
2: പണ്ട് മോഹൻലാൽ
1: ഉണ്ടായിരുന്നു. അത് വെച്ച് അമ്മ കടയിലൊക്കെ
2: പോയിട്ടുണ്ടോ?
1: ഉണ്ട്.
2: അതൊക്കെ ഉള്ള സമയത്ത് അമ്മയ്ക്ക് ഓർമ്മയുണ്ട്. ചെറുതാണ്, നല്ല അമ്മയ്ക്ക് ഓർമ്മയുണ്ട്.
1: അതൊക്കെ കൊണ്ട് എന്തൊക്കെയാ വാങ്ങുന്നത് കേക്കട്ടെ.
2: ഒരു ഒരെണ്ണം കൊണ്ട് കൊടുത്ത് നമുക്ക് അരി കിട്ടുമെന്ന്. പിന്നെ ഒരെണ്ണം നമ്മള് കൊണ്ട് കൊടുത്ത മുളകും സാധനങ്ങളും എല്ലാം ഒന്നിച്ച് കുറച്ച് മുളകും മഞ്ഞളും ഉള്ളിയെല്ലാം അതിനകത്ത് വലിയിട്ട് തരും. പിന്നെ എനിക്ക് എന്റെ കല്യാണത്തിന് 100 രൂപയുള്ള സ്വർണത്തിന് ഒരു പവന്.
1: ഓക്കെ, ഇപ്പൊ 3 വിലകളാണ് നമ്മൾ കേട്ടത്. ആദ്യം ഡോക്ടർ പറഞ്ഞെടുത്ത് ഡോക്ടർ അമ്മയുടെ വാങ്ങിച്ച സമയത്ത് 500 രൂപ, വിജയമാമ പറഞ്ഞപ്പോ 350 രൂപ, 100 രൂപയ്ക്ക് അമ്മ വാങ്ങിച്ചിട്ടുണ്ട്.
2: എന്റെ കല്യാണത്തിന് 100 രൂപ 110 രൂപയുള്ളൊരു.
1: അതൊരു ഗോൾഡ് സ്മിത്ത് ഫാമിലി ആയതുകൊണ്ട് അങ്ങനെ തോന്നുന്നതായിരിക്കും. സത്യമാണോ? ഓക്കെ. പിന്നീട് ഏറ്റവും സങ്കടം തോന്നിയത് ഇത്രയും വില കൂടിപ്പോയോ എന്ന് തോന്നിയ ഒരു സംഭവം സ്വർണം തന്നെയാണോ?
2: ഇത്രയും വില കൂടിപ്പോയോ നമുക്ക് തോന്നുന്നത് സ്വർണം തന്നെയാണ്. നമുക്ക് ഒരു പവൻ മേടിക്കാൻ പറ്റുമോ? സാധാരണക്കാരോടിക്കുന്ന ഒരു പവൻ, കല്യാണമൊക്കെ നടത്തുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും?
1: ശരിയാണ്. പിന്നെ
2: ഉള്ളവർക്ക് അതൊരു പ്രശ്നമല്ല. അമ്മ പോലെ സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലി ഒക്കെ ആവുമ്പോ എങ്ങനെ ചെന്ന് ഒരു ഒരു പെണ്ണിനെ അയക്കണമെങ്കിൽ എത്ര സ്വർണം മേടിച്ചു കൊടുക്കും?
1: അതെ, എനിക്ക് തോന്നുന്നത് ഏറ്റവും വലിയ രസം എന്ന് വെച്ചാൽ പണ്ട് കൊറേ വാങ്ങിച്ചു വെച്ചിട്ടുള്ളവർക്ക് ഇതൊരു ബുദ്ധിമുട്ടാവില്ല. പ്രശ്നമാവില്ല. ഓക്കെ അമ്മേ, അപ്പൊ വിളിച്ചാൽ ഒരുപാട് സന്തോഷം. അച്ഛനോടും പറയണേ കേട്ടോ. ശരി ശരി. കണ്ടോ, ഇപ്പൊ ഈ സ്വർണത്തിന്റെ വില തന്നെ നോക്കി. 3 പേര് പറഞ്ഞ 3 വിലകൾ, 500, 350, 100. അപ്പോ കാലം കൊണ്ട് എന്തിനൊക്കെ മാറ്റങ്ങൾ വരും. ചില കാര്യത്തിന് എന്താ നമുക്ക് മാറ്റം വരാത്തേ? കണ്ടോ, എല്ലാത്തിനും ആ മൂല്യം അനുസരിച്ചിട്ട് ഓരോന്നിന്റെയും വില കൂടുന്നുണ്ട്. അപ്പൊ നമ്മള് എപ്പോഴും നമുക്കൊരു വില ഇടുക എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. മറ്റൊരാളാൽ താഴ്ത്തപ്പെടാത്ത തരത്തിൽ എപ്പോഴും നിങ്ങളുടെ ഒരു സെൽഫ് റെസ്പെക്ട് എപ്പോഴും നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. ഒരാൾ നിങ്ങളെ മാനസികമായിട്ട് തളർത്തുകയോ വാക്കുകൾ കൊണ്ട് അവഹേളിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്കതൊന്നും ബാധിക്കരുത്. ഞാൻ ഹാപ്പിയാണ്. നമ്മുടെ കാര്യങ്ങൾ, നമ്മുടെ കർത്തവ്യങ്ങൾ, നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ ചെയ്തുകൊണ്ട് മറ്റാരെയും കൂസാതെ എന്ന് പറഞ്ഞാൽ മറ്റൊന്നും കൊണ്ടല്ല, നെഗറ്റീവ് ബാർ ചെയ്യുന്ന കുറേ ആളുകളുണ്ട് നമ്മളെ. വളരെ അവരുടെ മൂഡ് സ്വിങ്സ് കൊണ്ട് നമ്മളെ തകർക്കാൻ വരുന്ന ആളുകളെ മുന്നിൽ നമ്മൾ തകർന്നു പോകരുത്. അവർ മാറും, നമ്മൾ മാറുമ്പോൾ. ഓക്കെ, ഈ ഒരു കാര്യം ഓർക്കുക. ചർച്ച നമുക്ക് തുടരാം. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, യാത്രക്കാരെ, യാത്രയിൽ തുടരാം. നമുക്ക് ഒരുപാട് മെസ്സേജുകളും വന്നിട്ടുണ്ട്.

ഉണ്ട് കേട്ടോ. രാവിലെ നമുക്ക് ഗുഡ് മോർണിംഗ് ഏജന്റ് ഹായ് സ്വാതി എന്ന് പറഞ്ഞ് നമ്മുടെ ശ്രോതാക്കളായിട്ടുള്ള കൂട്ടുകാരും സ്റ്റുഡൻസും ഒക്കെ നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരു ബിഗ് ഹായ്, ഗുഡ് മോർണിംഗ്, നല്ലൊരു ദിവസമായിരിക്കട്ടെ. ചർച്ച നമുക്ക് തുടരാം. നമ്മൾ ആദ്യമായിട്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കി, നിങ്ങൾ ആദ്യമായിട്ട് നമ്മുടെ വീടിനടുത്തുള്ള കടയിലൊക്കെ പോകുന്നതും വീട്ടിലേക്ക് എന്തെങ്കിലും സാധനം വാങ്ങാൻ വരുന്ന സമയത്ത് ബാലൻസിന് വീട്ടിൽ പറയും എന്തെങ്കിലും നീ മുട്ടായി വാങ്ങിച്ചോ, ആ കിട്ടുന്ന ബാലൻസ് ക്യാഷിനുള്ള ഒരു സന്തോഷം അതൊന്ന് വേറെ തന്നെയാണ്. സ്വന്തമായിട്ട് ജോലിയൊക്കെ കിട്ടിയിട്ട് നമ്മൾ ഇഷ്ടപ്പെട്ട സാധനം വാങ്ങുന്ന കണക്കല്ല, പണ്ട് വീട്ടുകാർ തന്നു വിടുമ്പോൾ ഒരു വല്ലാത്തൊരു ഇതാണ്. വീട് നമ്മുടെ കൈമണി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ആഘോഷങ്ങൾ വരുന്ന സമയത്ത്, വിഷു ആണെങ്കിലും ഓണം ഒക്കെ ആണെങ്കിലും, അമ്മമ്മ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ അമ്മമ്മയുടെ കുഞ്ഞു സേവിങ്സ് ഒക്കെ ഉണ്ടല്ലോ, അത് ഈ കൊച്ചുമക്കളിൽ ഏറ്റവും പ്രിയപ്പെട്ട ആളുകൾക്കായിരിക്കും അത് കൂടുതൽ കിട്ടുക. ഇല്ലേ, അമ്മമ്മമാർക്കൊക്കെ മക്കള് 10 മക്കളുണ്ടെങ്കിൽ 10 മക്കളും ഒരുപോലാണെന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാലും ഒന്നോ രണ്ടോ പിള്ളേരോട് ഒരു പ്രത്യേക സ്നേഹമാണ് അല്ലേ. അങ്ങനെയല്ലേ, അടി ഉണ്ടാക്കണ്ട കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം വേഗം തിരികെ. താം സ്റ്റേ ട്യൂൺ 91.2 ഇൻ ദി റേഡിയോ.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
8: എന്ത് സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, മാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന റേഡിയോ 91.2 ലോണാട്ടുകാരെ പാസഞ്ചറാണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് യാത്ര ഇങ്ങനെ ചെയ്യാം, കുറേ കാര്യങ്ങളൊക്കെ പറയാം. ഡ്രൈവറും മൂന്ന് യാത്രക്കാരുമാണ് ഇതുവരെ ഉണ്ടായിരുന്നത് കേട്ടോ. ഡോക്ടർ സേതു സർ, വിജയമാമ, പത്മജാമാമ, മൂന്ന് പേര് കയറിയിട്ടുണ്ടായിരുന്നു. അവർ ഈ ഒരു കാലഘട്ടങ്ങൾ കൊണ്ട് നമുക്ക് വന്നിട്ടുള്ള ഈ സാധനങ്ങളുടെയൊക്കെ വിലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ യാത്രക്കാരെ യാത്ര തുടരാം. വിളിക്കേണ്ട നമ്പർ 9544700912 എന്ന നമ്പറിലേക്ക്. പണ്ട് ഈ പാലിനൊക്കെ ഇത്രയും വില, പാലിന് തൈരിനൊന്നും ഇത്രയും വിലയൊന്നുമില്ലായിരുന്നു കേട്ടോ. പിന്നീട് നമ്മൾ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് പാല് വാങ്ങുന്ന ആളുണ്ട്, മാസക്കണക്കാകുമ്പോൾ എഴുതി ഒന്നിച്ചു കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട്. അല്ലെങ്കിൽ കവർ പാലിനൊന്നും ഇത്രയും പൈസയൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ വന്നിട്ടുള്ള ഒരുപാട് മാറ്റങ്ങൾ, പിന്നീട് പലചരക്ക് സാധനങ്ങൾക്ക് വന്നിട്ടുള്ള മാറ്റങ്ങൾ, ഞെട്ടിപ്പിക്കുന്ന വിലകളൊക്കെ ചില കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ വയസ്സ് കൂട്ടുന്നത് പോലെ തന്നെ സാധനങ്ങളുടെയും വില കൂടാറുണ്ട്. അപ്പോൾ നമുക്ക് അടുത്തൊരു പാസഞ്ചർ വെയിറ്റ് ചെയ്യുന്നുണ്ട്, ആരാണ് നമുക്ക് നോക്കിയാലോ. ഓക്കെ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഇതാരാ സംസാരിക്കുന്നേ?
1: ഞാൻ തേവലക്കര തേവലെന്ന് വിളിക്കുന്നേ.
0: രാജ, ഓക്കെ ചേട്ടോ പറഞ്ഞോളൂ, കേക്കട്ടെ ചേട്ടോ.
1: തീർച്ചയായിട്ടും ജീവിതത്തിൽ ഭയങ്കര മാറ്റങ്ങളും എല്ലാത്തിനും സാധനങ്ങളുടെ എല്ലാം വില കയറി കയറി പോയാണ്.
0: ഒരു ആദ്യമായിട്ട് കടയിൽ പോയി സാധനം വാങ്ങിച്ചതും സ്വന്തമായിട്ട് ജോലി ചെയ്തപ്പോ പോയിട്ട് ആ പൈസ പോയി വാങ്ങിച്ചതും ഈ ഒരു കാലഘട്ടം അതൊക്കെ ഒന്ന് ആലോചിച്ചിട്ടൊന്ന് പറ കേക്കട്ടെ.
1: സ്വസ്ഥമായിട്ട് ജോലി ചെയ്തെന്ന് പറഞ്ഞാൽ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഇതിനൊന്നും പറഞ്ഞിട്ടില്ല. അമ്മ ഒരു പൈസ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് വടക്കേന്ത്യയിലോട്ടാ പോകുന്നത്. ഇവിടുത്തെ വിദ്യാഭ്യാസം കഴിഞ്ഞ് വടക്കേന്ത്യയിൽ പോയി, വടക്കേന്ത്യയിൽ പോയി അന്നേരം ഈ കർണാടക, ആന്ധ്ര, അത് കഴിഞ്ഞ് പിന്നെ ബോംബെയിൽ പോയി. അവിടെ വലിയ ഗാർമെന്റ്സ് 100-200 പേരെ ജോലി ചെയ്യുന്ന ഗാർമെന്റ്സ് ആണ് അത്. അന്ന് ബോംബെയാണ്, ഇന്ന് മുംബൈയായി. അതെ, അവിടെ ജോലി ചെയ്ത ജീവിതമാണ് നമുക്ക് ഏറ്റവും ഒരിക്കലും കിട്ടാൻ പറ്റാത്തത്. പിന്നെ അത് കഴിഞ്ഞാല് നമ്മള് ആഫ്രിക്ക,
0: അവിടെയും പോയി.
1: അമ്പേറ്റപ്പോൾ പറയുന്നത് അമേരിക്കയിൽ പോകണമെന്ന് ആഗ്രഹിച്ച അവസാനം ആഫ്രിക്ക, ആഫ്രിക്കയിൽ തിരിച്ചു വെച്ച
0: ഉണ്ടായിരുന്നു.
1: അത് ഈ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ ആഫ്രിക്കൻ ഭൂഖണ്ഡം എന്ന് പറഞ്ഞാൽ വരണ്ട ഭൂഖണ്ഡം, ലോകത്ത് ഏറ്റവും ശക്തമായ ഉറച്ച ഭൂമി എന്നാണ് പറയുന്നത്. അതായത് അവിടെ നൈൽ നദി തൊട്ട് അതിനകത്ത് അടുത്തുകൂടെ നമ്മുടെ ഒരു 10 കിലോമീറ്റർ അപ്പുറത്തോട് ഒഴുകുന്നെങ്കിലും നമുക്കൊരു കിണറോ, നമ്മുടെ ഇവിടുത്തെ 40-50-100 അടി താഴെ ഒരു കിണറോ കുഴിച്ചാലും വെള്ളം കിട്ടും. അങ്ങനത്തെ ഒരു സ്ഥലമായി ഞാൻ നിന്ന സ്ഥലം. അത് ആ ജീവിതം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാര്യം അത് നാട്ടിൽ വരാതെ നിന്ന്. പിന്നെ അവിടുത്തെ നിലയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പൈസക്ക് ഇവിടുത്തെ 20 രൂപ, അവിടുത്തെ ഒരു പൗണ്ടിന് 20 രൂപയായിരുന്നു നമ്മുടെ ഇന്ത്യൻ മണി. അങ്ങനെ അതൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. അന്നേരം അവിടുത്തെ മാർക്കറ്റിലൊക്കെ പോകുന്നു. പക്ഷെ നമ്മുടെ ഒരു വടക്കേന്ത്യൻ ശൈലിയാണ്. നമ്മുടെ ഇവിടുത്തെ ആട്ടോയും അതും ഇതൊക്കെ ഉണ്ട്. ആട്ടം നമ്മുടെ ഇവിടെ ആട്ടം ഇല്ല. അതേപോലെ നമ്മളെ മരുന്ന് കിടക്കും. അന്നേരം നമ്മൾ പറയുന്നത് സങ്കരം കിടക്കുന്നത്
0: അല്ല. ഞാൻ ചെയ്യട്ടെ, ഈ നാട് വിട്ട്, അതും ഗൾഫ് ഉള്ള പോലൊരു സ്ഥലമല്ല, ആഫ്രിക്കയിലൊക്കെ പോയിട്ട് അതിനൊക്കെ തരണം ചെയ്യാൻ കുറെ കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നോ?
1: അവിടെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാം, പോകുന്നവർക്ക് അവിടുത്തെ കാലാവസ്ഥയുമായിട്ടെന്ന് പറഞ്ഞ 6 മാസം അല്ലെ 1 കൊല്ലത്തിനകത്ത് വെച്ച് നമ്മൾ ആ കാലാവസ്ഥയായിട്ട് സെറ്റ് ചെയ്യണം. അല്ലെങ്കിൽ സെറ്റ് ആയിട്ടില്ലെങ്കിൽ നമുക്ക് തിരിച്ചു വരാനേ പറ്റുന്നു.
0: ഇവിടുത്തെ
1: കാലാവസ്ഥ ഒരു പ്രത്യേക, അതൊക്കെ വയറടക്കം, കോളറ, പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ മലേറിയ, ഇങ്ങനെ ഇഷ്ടംപോലെ അസുഖങ്ങൾ വരും.
0: ഈ പോയ സ്ഥലങ്ങളില് ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ, ഏറ്റവും ചെലവ് കൂടുതലുള്ള സ്ഥലം തോന്നിയത് എവിടെയാ? ഒരു തരത്തിൽ ഇവിടെ പറ്റത്തില്ലാന്ന് തോന്നിയത് എവിടെയാ?
1: ഞാൻ നോക്കിയിട്ട് ചെലവ് കൂടിയ സ്ഥലം നോക്കിയിട്ട്
0: കേരളമാണോ?
1: അതെ, കേരളമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ബോംബെയിൽ നമുക്ക് തുച്ഛമായ ശമ്പളം കിട്ടി, അതിനനുസരിച്ച് അവിടെ ജീവിക്കുക. ആൾക്കാർ പറയും വളരെ വില കൂടിയ ഒരു ടൗൺ ആണ്, ഒരു ഒരു നമ്മുടെ നമ്മുടെ ഏറ്റവും വലിയൊരു വലിയൊരു സംഭവമാണ്. മുംബൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും വ്യവസായ തലസ്ഥാനമാണ്. പക്ഷെ അവിടെ എന്ന് പറഞ്ഞാൽ ചോപ്പടകൾ, അവിടെ ഞങ്ങൾ താമസിച്ചെന്ന് പറഞ്ഞാൽ ചോപ്പടകളാ. ഈ എന്തു പറയാ, തടി കൊണ്ട് തൂണുണ്ടാക്കിയിട്ട് അതിന്റെ മേളില് പിന്നെ തട്ടടിച്ചിട്ട് അതിന്റെ മേളില് ഈ സിമെന്റ് ഇട്ട് വാർക്കും. ഒരു നില രണ്ട് നിലയേ ഉള്ളൂ, അതിക്കുറത് ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ അത് നമ്പർ ഗവൺമെന്റ് അപ്രൂവനായിട്ടാണ്, നിയമപരമായിട്ടുള്ള സാധനമാണ് ചെയ്യുന്നത്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു ഭിത്തി കഴിഞ്ഞ അപ്പുറത്തെ ഒരു റൂമും ഒരു വീടുവാ, അത് ഒരു റൂമും ഒരു ചെറിയൊരു അടുക്കള. ആ അടുക്കളയിലാണ് ഈ അച്ഛനും അമ്മയും രണ്ട് മക്കളും അല്ലെങ്കിൽ സഹോദരങ്ങളും അവരുടെ ആങ്ങളെ പെങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ചേട്ടത്തി അനിയത്തി എല്ലാം അവിടെ അങ്ങനെ ആയിരുന്നു താമസിച്ചിരുന്നത്.
0: അപ്പൊ ഏത് സാധാരണക്കാർക്കും പണിയെടുത്താൽ ജീവിക്കാം എന്നുള്ളതാണ്.
1: അതെ തീർച്ചയായിട്ടും ബോംബെയിൽ അങ്ങനെ ഒരു പ്രത്യേകത മുംബൈയിൽ അന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ 1989 തിരിച്ചു വന്നിട്ട് 93 ഒരു വട്ടം പോയിട്ട് തിരിച്ചു പോരുന്നു ഞാനിങ്ങ് പോരുന്നു 93. പക്ഷേ ഇന്നത്തെ എന്തോ ഒരുപാട് ആൾക്കാർ പറയുന്നത് കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടാണ് അവിടെ ചെന്നാ വാടക അത് ഇതെല്ലാം സാമ്പത്തികമായിട്ട്. പിന്നെ എന്നാൽ ചിലർ പറയുന്ന കേൾക്കാം അവിടെ ഇപ്പോഴും അത് ആ പഴയ രീതിയിൽ തന്നെ ജീവിക്കാം കുറഞ്ഞ ചെലവില്.
0: അതെ അതെ അതെ.
1: പക്ഷെ അന്ന് അതിനകത്ത് ഇതിനകത്ത് ഏറ്റവും വലിയൊരു സത്യസന്ധതയുണ്ട്. ഈ ബോംബെ മുംബൈയിൽ അന്ന് ബോംബെയിൽ അന്ന് പോകുമ്പോ എന്ന് പറഞ്ഞാൽ അവിടെ എന്ന് പറഞ്ഞ ഈ വൃത്തി എന്ന് പറയുന്ന ഒരു സംഭവം വളരെ മോശമാണ്. പക്ഷെ അന്ന് ഞാൻ ആ കാലാവസ്ഥയുമായിട്ട് പ്രതിരോധിച്ച് അതുമായിട്ട് പൊരുത്തപ്പെട്ട് ജീവിക്കും. പക്ഷെ ഇന്ന് എനിക്ക് പറ്റത്തില്ല. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇന്ന് നമ്മളിവിടെ കേരളത്തിൽ വന്ന് വൃത്തിയായ വീട് വൃത്തിയായ ബാത്റൂം അറ്റാച്ച്മെന്റ് എല്ലാം
0: വൃത്തിയുടെ കാര്യത്തിൽ നമുക്ക് ഒട്ടും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല വേറെ ഒരു നാട്ടുകാരായിട്ട്.
1: ഇനി അങ്ങനെയുള്ള ഒരു ചേരി സ്ഥലത്ത് നമ്മൾ പോയി താമസിക്കാമ്പോ നമുക്ക് ആ
0: മാനസികമായിട്ട് തീർച്ചയായിട്ടും ചേട്ടോ വിളിച്ച ഒരുപാട് സന്തോഷം. പല സ്ഥലങ്ങളിൽ ആഫ്രിക്കയിലാണെങ്കിലും മുംബൈയിലൊക്കെ ഒക്കെ ജീവിച്ച ഒരാളാണ്. അവിടെയുള്ള ജീവിതങ്ങളൊക്കെ നമ്മളോട് ഡിസ്കസ് ചെയ്തു. എങ്ങനെയാണ് അവിടുത്തെ ചെലവുകളും കാര്യങ്ങളും. ഇപ്പം മുംബൈയിലാണെങ്കിൽ സാധാരണക്കാർക്കും സുഖമായിട്ട് ജീവിക്കാം. അങ്ങനെ പറ്റാത്തൊരു സ്ഥലം കേരളമാണ്. നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു നാടായിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ അനുഭവങ്ങളോടി പറയാം കേട്ടോ. ഏറ്റവും എനിക്ക് ഏറ്റവും സമാധാനമായിട്ട് വേണ്ട സാധനങ്ങൾ, ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ, കാര്യങ്ങളൊക്കെ വാങ്ങിച്ച് സമാധാനമായിട്ട് ജീവിക്കാൻ നമുക്ക് പറ്റിയ വിലക്കയറ്റമൊക്കെ നമ്മൾ ഒരുപാട് ബാധിച്ചിട്ടുണ്ടോ? അടുത്തൊരു പാസഞ്ചർ നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ആരാണ് നോക്കാം? ഗുഡ് മോർണിംഗ്.
2: ഗുഡ് മോർണിംഗ്.
0: ഗുഡ് മോർണിംഗ്. ഇതാരാ
2: സംസാരിക്കുന്നത്?
0: അച്ഛടാ വണ്ടിയിലോട്ട് കയറിക്കോ, കേറി വേണോ മക്കളെ? പേരെന്തുവാ? കേക്കട്ടെ. ഓമനക്കുട്ടാ വായോ. ഇഷ്ടപ്പെട്ട സീറ്റ് എടുത്തോ, ഇഷ്ടപ്പെട്ട സീറ്റ്. ആദ്യമായിട്ട് വരുമല്ലേ. എവിടാ സ്ഥലം? എവിടെ
2: സ്ഥലം? കരാപ്പള്ളി.
0: എന്ത് ചെയ്യോ അമ്മ?
2: അമ്മ വീട്ട് ജോലിയൊക്കെ.
0: ആണോ? റേഡിയോ കേൾക്കാറുണ്ടോ എപ്പോഴും? എന്നിട്ട് ഇത്രയും കാലം എവിടെ ആയിരുന്നു മുത്തുമണി?
2: ചെറുപ്പത്തിലെ ഒരു വയസ്സായും രണ്ടു വയസ്സായും മൂന്ന് വയസ്സായിട്ടും ഒക്കെ ആഹാരങ്ങള് ഓരോന്ന് വാങ്ങിച്ച് കഴിച്ചിട്ടുള്ള ഒരു സന്തോഷം ഓർത്ത്.
0: അതുകൊണ്ട് മാത്രം ഇഷ്ടപ്പെട്ടൊരു വിഷയം ഇന്നാണ് വന്നത്. ആഹാ, പറഞ്ഞു കേക്കട്ടെ. എന്തായാലും കേട്ടിട്ട് തന്നെ കാര്യം. അന്ന് 1 രൂപയ്ക്ക് അല്ലെങ്കിൽ 1 പൈസക്കോ?
2: ഒരു പൈസക്ക്
0: എന്തൊക്കെ വാങ്ങുമായിരുന്നു കേക്കട്ടെ?
2: ഒരു പൈസക്ക് മുട്ടായി, പല്ലിമുട്ടായി ഒക്കെ കിട്ടുമായിരുന്നു.
0: ശരിക്കും പല്ലിമുട്ടായി എന്നാണോ ഇതിന് പറയുന്നേ? ഓക്കെ. പിന്നീട് ഈ വിജയമാമ പറഞ്ഞിടക്ക് തുപ്പലിമുട്ടായി ഒക്കെ ഉള്ള തന്നെ
2: ഉണ്ട്. തുപ്പലിമുട്ടായി ഉണ്ട്.
0: പിന്നീട് എന്തൊക്കെ 1 രൂപയ്ക്ക് വാങ്ങിച്ചിട്ടുണ്ട് കേക്കട്ടെ?
2: പിന്നെ 1 രൂപ അല്ല, 1 പൈസ.
0: എനിക്കങ്ങോട്ട് ശരിയാവുന്നില്ല. രണ്ടും കൂടെ
2: 2 പൈസക്ക് അണ്ടിപ്പരിപ്പ്, പരിപ്പിന്റെ മൂക്ക് എന്ന്
0: പറയും,
2: അത് കിട്ടുമായിരുന്നു.
0: അതൊക്കെ വാങ്ങിച്ചു കഴിക്കും.
2: ഒത്തിരി കിട്ടും 2 പൈസ 3 പൈസക്കൊക്കെ.
0: ഈ പൈസ എവിടുന്നാ കിട്ടുന്നത് അത് പറയേക്കട്ടെ.
2: അത് എന്റെ അച്ഛൻ തരുന്നേ.
0: മോളെ ഇത് കൊണ്ടുപോയിക്കോ, സ്കൂളിൽ പോകുമ്പോ ഇഷ്ടമൊക്കെ ഉള്ള വാങ്ങിച്ചു കഴിച്ചോ.
2: എന്റെ അച്ഛൻ എനിക്ക് തരും 2 പൈസ 3 പൈസ തരും.
0: ഈ 2 പൈസ ഒക്കെ കണ്ടിട്ട് എത്ര കാലമായില്ലേ.
2: എനിക്കാണെങ്കിൽ ദിവസവും എന്റെ അച്ഛൻ 10 പൈസ എന്റെ പിന്നെ വീടിന്റെ കട്ടളപ്പടിയുടെ മോളിൽ വെച്ചേക്കും. 1 മാസം ആകുമ്പോ അത് 3 രൂപ.
0: അപ്പഴത്തേന് അമ്മ പണക്കാരിയായി. അന്ന് കൊറേ സാധനങ്ങൾ വാങ്ങാനുള്ള പൈസയായി.
2: എനിക്ക് ഞാനായിട്ടൊന്നും അങ്ങനെ വാങ്ങിക്കത്തില്ല, ഈ ഇതേ മേടിക്കത്തുള്ളൂ. അല്ലാതെ ഞാനായിട്ടൊന്നും വാങ്ങിക്കത്തില്ല. പിന്നെ സ്കൂളിൽ നിന്ന് ചോറൊന്നും കൊണ്ടുപോകത്തില്ല. അപ്പം പിന്നെ UPG സ്കൂളിലാ പഠിച്ചേ. അപ്പഴ അവിടുന്ന് 5 പൈസക്ക് ഉപ്പുമാവ് മേടിച്ച് കഴിക്കും.
0: പൈസ കൊടുക്കണോ സ്കൂളില്?
2: അത് 4 വരെ വെറുതെ തരും. അത് കഴിഞ്ഞ് 5, 6, 7 ഒക്കെ തരത്തില്ല. അന്നേരം നമ്മള് വീട്ടിൽ പോയാലേ അച്ഛന് ചോറ് കൊണ്ട് കടയിൽ കൊണ്ട് കൊടുക്കണം. അന്നേരം എനിക്ക്
0: താമസമാ.
2: സ്കൂളിൽ വരുമ്പോ ബെല്ലടി, അതുകൊണ്ട് ഞാൻ പോകത്തില്ല. ഉണ്ണാനെ
0: അതുകൊണ്ട് ഇവിടുന്ന് കഴിക്കും.
2: ഇത് മേടിച്ച് കഴിക്കും.
0: പൈസയുടെ ഒക്കെ ഒരു മൂല്യം എന്തോ, ഇത്ര രസമുള്ള കാലഘട്ടമായിരുന്നു അതൊക്കെ. അപ്പൊ ഇന്ന് ആ കുട്ടിക്കാലത്തിലോട്ട് പോയേ ഇന്ന് എന്തായാലും ഇത് കാരണം. ഓക്കെ, അപ്പൊ വിളിച്ചത് ഇനി യാത്രയിലേക്ക് ഓരോ കാര്യങ്ങളൊക്കെ.
2: 25 വയസ്സായി 16 അയല എന്റെ ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. 16 അയല കരുനാഗപ്പള്ളി ചന്തയെന്ന്.
0: അയ്യോടാ, ശരി. എനിക്ക് മീനിന്റെ കാര്യത്തിന് നമുക്കിപ്പോ വില കൂടുന്ന കാണുമ്പോ, നമ്മൾ പ്രത്യേകിച്ച് ഒരു തീരദേശ നിവാസികളായതുകൊണ്ട് തന്നെ പണ്ടൊക്കെ എനിക്ക് തോന്നുന്നു ഒരുപാട് മീൻ കിട്ടുന്നു, കുറച്ച് പൈസക്ക് ഒരുപാട് മീൻ കിട്ടുമായിരുന്നു. ഇപ്പൊ എവിടെ കിട്ടാൻ? അതെ, തീർച്ചയായിട്ടും അമ്മ വിളിച്ചത് ഒരുപാട് സന്തോഷം. എന്റെ ഒരു കാലഘട്ടത്തിലൂടെ പറയാം, എനിക്ക് തോന്നുന്നു ഏറ്റവും വില കുറച്ച് കിട്ടുന്ന ഒരു സംഭവം, ഒരു കാലത്ത് നല്ല മീനുകളായിരുന്നു ഈ കരുനാഗപ്പള്ളി എന്ന് പറയുന്നത് തന്നെ ഒരു തീരപ്രദേശമാണ്, ഏറ്റവും ഫ്രഷായിട്ടുള്ള മീനൊക്കെ കിട്ടുന്നു അഹങ്കരിച്ചിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതൊക്കെ പോയി, പൈസയും കൂടി, മീനും നല്ല മീനും കിട്ടുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം എന്തായാലും പല കാര്യങ്ങളിലും പല പല മാറ്റങ്ങൾ മനുഷ്യരിൽ വന്നതുപോലെ തന്നെ സാധനങ്ങൾക്കും വില കൂടി. ഓക്കെ, എന്തായാലും ചർച്ച തുടരാം, ഇങ്ങനെ ആലോചിച്ച് വയ്ക്കുക എന്തൊക്കെയാണ് നമുക്കിനി പറയാനായിട്ടുള്ളത്, നിങ്ങളുടെ അനുഭവങ്ങളൊക്കെ സംസാരിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544704912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. ചെറിയൊരു ഇടവേളയ്ക്കുള്ള സമയമായി, ഞാൻ വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ, 91.2 എൻ ദി റേഡിയോ.

0: യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2 ഇത് ഓണാട്ടുകാര പാസഞ്ചർ ആണ്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. നമ്മൾ എല്ലാവരും കൂടി ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് നിത്യോപയോഗ സാധനങ്ങൾക്കാണെങ്കിലും നമ്മൾ പണ്ട് മുതൽ നമ്മൾ വാങ്ങിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊക്കെ വന്നിട്ടുള്ള വിലയിൽ വന്നിട്ടുള്ള മാറ്റങ്ങളെ പറ്റിയിട്ടാണ് നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തത്സമയ പരിപാടിയാണ്. നിങ്ങൾക്ക് വിളിക്കാം നമ്പർ 9544700912 എന്ന നമ്മുടെ സ്വന്തം നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. നമുക്ക് അടുത്തൊരു പാസഞ്ചർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാൻ ആരാണെന്ന് നോക്കാം. ഗുഡ് മോർണിംഗ്.
1: ഹലോ, നമസ്കാരം സോദി.
0: ഉണ്ടോ?
1: എല്ലാ ശ്രോതാക്കൾക്കും നമസ്കാരം.
0: എനിക്കുണ്ടൊരു
1: സോദി, എന്റെ പൊന്നു സോദി, ഞാൻ ചിരിച്ചാൽ എന്നോടൊപ്പം ചിരിക്കുന്ന സോദിയാണ്.
0: വയലാർ എഴുതുപോലെ വയലാർ
1: സോദി,
0: വയലാർ എഴുതുപോലെ
1: വയലാർ
0: സ്നേഹമാണ്, സ്നേഹം കൊണ്ട് പാടിയ വാക്കുകൾ ഞാനിനി എടുത്തു.
1: വയലാർ സാറിന്റെ കാര്യം പറയാം, വയലാർ സാറിന്റെ പാട്ടുകളും കവിതകളൊക്കെ നമുക്ക് മറക്കാൻ പറ്റും. സാർ എഴുതിയതൊക്കെ ഉത്തമനായ ഒരു കവിയും എല്ലാമായിരുന്നു.
0: എന്നാലും റസിനത്ത് എനിക്ക് വേണ്ടിട്ടൊരു പാട്ടൊക്കെ എഴുതിയില്ലേ?
1: ഞാൻ പാട്ടിങ്ങനെ അമ്മള അനിലേട്ടനെ കേൾക്കുന്നില്ലല്ലോ. എന്ത്, അനിലേട്ടന്റെ ശബ്ദം ഇങ്ങോട്ട് കേൾക്കുന്നേ ഇല്ല. എന്ത്, അനിലേട്ടൻ ഇപ്പൊ ഇല്ല, ബിസിയാണോ?
0: ഒരു ദിവസം റേഡിയോയിലോട്ട് വന്നിട്ട് ഒന്ന് ചോദിക്കണം, എന്താണ് നമ്മുടെ കൂടെ വന്ന് സംസാരിക്കാത്തേ? ഞങ്ങളും തന്നെ ചോദിക്കുന്നേ.
1: അനിലേട്ടന്, ഞങ്ങളുടെ ശബ്ദം ഞങ്ങൾ അനിലേട്ടന്റെ ഒത്തിരി ശ്രവിച്ചു. പക്ഷെ അനിലേട്ടന്റെ ഒരു ശബ്ദം പോലും കേൾക്കുന്നു. ഇപ്പൊ രാത്രി 9 മണിക്ക് ഒരു പ്രോഗ്രാം ഉണ്ട്, ഒരു
0: പിന്നെ
1: കുറിച്ച് പറയുന്ന എന്തോ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ ഒരു വോയിസ് കൊടുക്കുമല്ലോ.
0: രാവിലെ ഉണ്ട്, രാവിലെ
1: അങ്ങനെ കേൾക്കാം. പക്ഷെ അനിലേട്ടന്റെ അന്വേഷണം പറയാനാണ്.
0: ഞാൻ ഈ വോയിസ് ഇത്രയും പറഞ്ഞ സംഭവം കട്ട് ചെയ്ത് ഞാൻ അയച്ചു കൊടുക്കാം.
1: അനിലേട്ടനെ നമ്മളൊക്കെ ഒരുപാട് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വേണ്ട ഒരു വ്യക്തിയാണല്ലോ. അതുകൊണ്ട് അനിലേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. അനിലേട്ടന്റെ ശബ്ദം കേൾക്കാൻ ഭയങ്കര കൊതിയാണ്. അനിലേട്ടനെ കേൾക്കുന്നില്ല, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു.
0: ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും ആഴ്ചയിൽ ഒരു ദിവസം വന്നിരിക്കേണ്ടതാണ്, നമുക്ക് പറയാം. താങ്ക് യു, താങ്ക് യു കേട്ടോ.
1: എല്ലാവർക്കും, എല്ലാരെയും അന്വേഷണം അറിയിക്കുന്നു. റേഡിയോ എല്ലാവർക്കും സ്നേഹം നിറഞ്ഞ നന്മകൾ നേരുന്നു.
0: തീർച്ചയായിട്ടും നമ്മുടെ എം ഡിയോട് ചെന്ന് ചോദിക്കാം. ഞങ്ങൾ ഇന്ന് ചോദിക്കും, എം ഡിയോട് ചെന്ന് ചോദിക്കാം എന്താണ് ആഴ്ചയിൽ ഒരു ദിവസം വന്ന് ശ്രോതാക്കളോട്
1: സംസാരിക്കാം.
0: ഓക്കെ ചേച്ചി, അപ്പൊ നമ്മുടെ വിഷയത്തിലേക്ക് വരാൻ പറഞ്ഞോളൂ.
1: വിഷയത്തിൽ വെച്ചത് എന്റെ കുഞ്ഞിലെ ഞാൻ എന്റെ വാപ്പിച്ച എനിക്ക് 50 പൈസ 25 പൈസയൊക്കെ തരും കേട്ടോ. ആ പൈസ എടുത്തോണ്ട് ഞങ്ങള് കൂട്ടം ചേർന്ന് ഒരു അലുവ മേടിച്ചെടുത്ത് ചെറിയ കഷ്ണ അലുവയാ. അന്ന് ഭയങ്കര ടേസ്റ്റാ. 25 പൈസയുടെ പരിപ്പ് വടയുണ്ട്, 25 പൈസയുടെ അലുവയുണ്ട്.
0: 25 പൈസയ്ക്ക് പരിപ്പ് വട കിട്ടോ?
1: ആ 25 പൈസ പരിപ്പുവട കിട്ടും. എന്റെ കുട്ടിക്കാലത്തില് 25 പൈസയുടെ പരിപ്പുവട ഭയങ്കര ടേസ്റ്റാ. ആ അലുവയ്ക്കോ എന്തോ, പക്ഷെ റബ്ബറിന്റെ, റബ്ബർ പോലെ ഇരിക്കും, പഞ്ഞി പോലെ ഇല്ല, റബ്ബർ പോലെ ഇരിക്കും, പക്ഷെ ഭയങ്കര
0: ടേസ്റ്റാ. അത്
1: അടിഞ്ഞു പോകത്തില്ല, പക്ഷെ നല്ല ടേസ്റ്റ്. അതുപോലെ അവിടെ ഒരു കപ്പലണ്ടിയുടെ കമ്പനി തുടങ്ങി, കപ്പലണ്ടി മുട്ടായി ഉണ്ടാക്കുന്ന കമ്പനി ഉണ്ട്. അപ്പൊ ഞങ്ങള് സ്കൂളില് പിന്നെ ഇടയ്ക്ക് വിടുവല്ല, നമ്മളെ കളിക്കാനായിട്ട് വിടുവല്ല. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന നടക്കുന്ന സംഭവം. അപ്പൊ അവിടെ ഈ തമിഴന്മാര് വന്ന് തുടങ്ങിയ കപ്പലണ്ടി ഫാക്ടറി. അപ്പൊ അവിടെ ചെന്ന് 50 പൈസ കൊടുക്കുമ്പോ അതിന്റെ വേസ്റ്റ് മുട്ടായി ഉണ്ടല്ലോ, വേസ്റ്റ് പൊടികള്, ആ പൊടികൾ ഞങ്ങൾക്ക് തരും. അത് എന്തോ ഒരു ടേസ്റ്റാണെന്ന് അറിയോ. പിന്നെ നമ്മളെ തേൻമുട്ടായി 25 പൈസ കൊടുക്കുമ്പോ ഒരു 5 തേൻമുട്ടായി വരും ഞങ്ങൾക്ക്, 5 പൈസ വെച്ച്. ആ ഒരു തേൻമുട്ടയ്ക്ക് 5 പൈസയേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരുപാട് ഒരുപാട് ഫുഡുകൾ അങ്ങനെ കഴിച്ച ആ പൈസയിൽ ആ മൂല്യം ഭയങ്കര ഇതായിരുന്നു. ആ പൈസക്ക് നമുക്ക് എല്ലാം വാങ്ങിക്കാം. പക്ഷെ ഇന്ന് നമുക്ക് ആ പൈസ കൊടുത്താൽ ഒന്നും കിട്ടത്തില്ലല്ലോ. ആ പൈസയൊക്കെ മാറിയല്ലോ, അപ്പൊ മൂല്യങ്ങളൊക്കെ മാറി ഡിഫൻസ് വന്നിരിക്കുകയാണ്.
0: പൊന്നുപോലെ കാക്കുന്ന പൈസയാണ്, ഇങ്ങനെ കിട്ടുന്ന ക്യാഷിന് ഭയങ്കര സന്തോഷമാണ്.
1: പിന്നെ കുടുക്കി ഇട്ടിട്ട് കുടുക്കിക്കകത്ത് ഞങ്ങൾ പൈസ ഷെയർ ചെയ്യുമായിരുന്നു. എന്റെ വാപ്പിച്ച 10 പൈസ പിന്നെ 50 പൈസയൊക്കെ തരുമായിരുന്നു അന്നിട്ട്. അത് ഞങ്ങൾ കുടിക്കലിട്ട് കൂട്ടിയിട്ട് ഞങ്ങൾ ഷെയർ ചേർന്ന് ഫുഡ് കഴിക്കുമായിരുന്നു. നല്ല നല്ല ഫുഡുകൾ, നല്ല മിഠായികൾ, അതുപോലെ മിച്ചറിന് ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു അന്നത്തെ മിച്ചർ. പിന്നെ കേക്ക് പൊടി ഉണ്ട്, കേക്ക് പൊടി. നമ്മൾ കേക്ക് ഉണ്ടാക്കുന്ന ബേക്കറിയിൽ പോയിട്ട് നമ്മൾ 50 പൈസ കൊടുക്കുമ്പോൾ അതിന്റെ കേക്ക് പൊടി കിട്ടും നമുക്ക്. അത് ഞങ്ങൾ കൂട്ടത്തോടെ തിന്നാറുണ്ട്. അങ്ങനെ ഞങ്ങൾ കുട്ടിക്കാലം ലാഭിഷായിട്ട് ഞങ്ങൾ എല്ലാവരോടും ഷെയർ ചേർന്നാണ് ഞങ്ങൾ കഴിച്ചിരുന്നത്. ഒരുപാട് ഒരുപാട് സന്തോഷം ഞങ്ങൾക്ക് അത് കിട്ടി. പക്ഷെ ഇന്നത്തെ കാലത്ത് അതൊന്നും ഇല്ല. പിന്നെ ഞാൻ ഹോസ്പിറ്റലിൽ ജോലിക്ക് കയറിയ ശേഷം അന്ന് ഈ ബോക്സിനകത്ത് മുന്തിരിങ്ങ വരും, ഈ കറുത്ത മുന്തിരിങ്ങ നല്ല, അത് നമ്മൾ അന്ന് 100 രൂപ എടുത്താ മേടിച്ചിരുന്നത് ആ ബോക്സിനകത്ത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാ മുന്തിരിങ്ങ. അപ്പൊ ഞാൻ ഹോസ്പിറ്റലിൽ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടുമ്പോൾ ഞാൻ ഫസ്റ്റ് മേടിക്കുന്ന ആ മുന്തിരിങ്ങ, കറുത്ത മുന്തിരിങ്ങ. അപ്പം നല്ല നല്ല ടേസ്റ്റാണ് ആ മുന്തിരിങ്ങ. പക്ഷെ ഇന്ന് അത് ആ ബോക്സ് ചെയ്ത മുന്തിരിങ്ങക്ക് ഭയങ്കര വിലയാ. പക്ഷെ അന്നത് 100 രൂപയ്ക്ക് കിട്ടി ആ മുന്തിരിങ്ങ. പക്ഷെ ഇന്ന് കിട്ടത്തില്ല അത്. അപ്പൊ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. നമ്മുടെ ആ കുഞ്ഞിലെയുള്ള കാലഘട്ടത്തിലുള്ള ആ ടേസ്റ്റുള്ള ഭക്ഷണങ്ങളും മിഠായികളും രുചിയുള്ള നല്ല രീതിയിൽ നാച്ചുകാട്ടുള്ള ഞാൻ അത് എന്നും ഓർക്കും.
0: ആക്ച്വലി ക്യാഷും മാറി, അതിന്റെ രുചിയും മാറി,
1: എല്ലാം മാറി. പിന്നെ അന്നത്തെ തേങ്ങ 2 രൂപ 3 രൂപ കൊടുത്ത ഒരു മുറി തേങ്ങ കിട്ടും അന്നത്തെ കാലത്ത്. എന്റെ അമ്മ പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്, ഒരുമിച്ച പറഞ്ഞു കേട്ടിട്ടുള്ളതാണ്. പിന്നെ 5 രൂപ കൊടുത്ത മത്സ്യം കിട്ടും. അങ്ങനെ അങ്ങനത്തെ കാലഘട്ടമായിരുന്നു. പക്ഷെ നല്ല ഷെയർ ആയിരുന്നു. പിന്നെ അന്നെന്ന് പറഞ്ഞ ഈ മുള മുളകും മല്ലിയൊക്കെ മേടിച്ചിട്ട് ഓരോരുത്തർ ഞങ്ങള് എന്റെ മൂത്ത ചേട്ടത്തി ആണ് അരയ്ക്കുന്നത്. അതൊക്കെ ഞങ്ങളെ കൊണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. അത് വറുത്ത് ഈ അരകല്ലിന് ഒരല്ലാത്തത് ഇടിക്കും, ഇടിച്ചിട്ട് കല്ലിനകത്ത് അരച്ചാണ് കറി ടേസ്റ്റ് വെക്കുന്നത്. ഇറച്ചിക്കറിയൊക്കെ വെച്ചിരുന്ന അന്നാത്ത കാലത്ത് അങ്ങനെ ആയിരുന്നു, പക്ഷെ ഇന്ന് അങ്ങനെ ഇല്ലല്ലോ. പക്ഷെ ആ കറിക്കൊക്കെ ഭയങ്കര ടേസ്റ്റ് ആണ്. പക്ഷെ അത് കറി തിളയ്ക്കുമ്പോഴേ അടുത്തുള്ള ആൾക്കാർക്ക് മണം വരും. വരുമ്പോ അവര് പറയുന്നു ശരിപാടെ വീട്ടിൽ ഇറച്ചി വാങ്ങിച്ചെന്ന്. അവരറിയുന്ന എങ്ങനെ നമ്മൾ ആ മണം വരുമ്പോ ഇറച്ചിക്കറി ടേസ്റ്റ് പറയാം. അപ്പൊ എന്റെ അമ്മച്ച എല്ലാവരും കൊടുക്കും കേട്ടോ, അടുത്തുള്ളവർക്കെല്ലാം കൊടുത്തിട്ട് ഞങ്ങൾക്ക് തരത്തോളൂ. എന്റെ അമ്മച്ച അങ്ങനെ ആയിരുന്നു. പക്ഷെ ഞങ്ങളൊക്കെ ഇപ്പൊ അങ്ങനെ തന്നെ, ഞങ്ങളുടെ അമ്മച്ചയുടെ അത് ഞങ്ങൾ കണ്ടു വളർന്നുകൊണ്ട് ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കിയാലും അടുത്ത ആർക്കെങ്കിലും കൊടുത്തിട്ട് ഞങ്ങൾ കഴിക്കത്തോളൂ. അത് ആ കാലാന്തരം ഞങ്ങൾക്ക് വരുന്നൊരു ശീലം ഇപ്പോഴും നിലനിൽക്കുന്നു. പക്ഷെ എന്റെ മക്കൾ അതേപോലെ തന്നെ ഇപ്പോഴും എന്ത് വെച്ചാലും പറയും ഉമ്മ അവർക്ക് കൊടുക്കണ്ടേ, ഉമ്മ ഇവർക്ക് കൊടുക്കണ്ടെന്ന് ചോദിക്കും. പക്ഷെ അതൊക്കെ നല്ലതാണ്. പക്ഷെ ആ ഒരു കാലഘട്ടമൊക്കെ ഇനി തിരിച്ചു വരുമെന്ന് എനിക്ക് അറിയത്തില്ല. തിരിച്ചു വരട്ടെ, എല്ലാരും സന്തോഷമായിട്ട് ജീവിക്കട്ടെ, എല്ലാവർക്കും നല്ല
0: ദിവസമായിരിക്കട്ടെ.
1: അമ്മയുടെ അന്വേഷണം പ്രത്യേകം
0: പറഞ്ഞുതരാം.
1: എല്ലാവർക്കും സന്തോഷം നിറച്ചു തരുവാണ് എന്റെ സന്തോഷം. നമ്മളാ എന്തോ അവന്റെ പേര് മറന്നു, ശരത്, ശരത്ത്
0: പേര് മറന്നു പറഞ്ഞ ഓടിക്കും അവൻ.
1: നല്ല കുറച്ച് ഇപ്പോഴും കുറച്ച് നല്ല പാട്ടൊക്കെ
0: നല്ല പാട്ടുകൾ,
1: നല്ല നല്ല പാട്ടുകളൊക്കെ ഇടാൻ പറ. അപ്പൊ ഇന്ന് എല്ലാവർക്കും
0: നല്ല വിടുന്ന ശരിക്കുമാണ് ഇതൊക്കെ കേട്ടിട്ട് ഓക്കെ. അപ്പോ നമ്മള് ഈ കാലഘട്ടങ്ങൾ കൊണ്ട് വന്നിട്ടുള്ള പല മാറ്റങ്ങൾ, നമ്മളിപ്പോ ക്യാഷിന്റെ കാര്യത്തിലുണ്ടായ മാറ്റം പോലെ തന്നെ ഒരു ഒരു നാടിന്റെ വ്യത്യസ്തതയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൂടി ഇത്ത പറയുകയുണ്ടായി, പണം കൊണ്ട് വന്നിട്ടുള്ള മാറ്റങ്ങൾ, പണം കൊണ്ട് വാങ്ങാൻ കഴിയുന്ന, അല്ലെങ്കിൽ വീട്ടുകാർ പണ്ട് സ്കൂളിലോട്ടൊക്കെ പോകുന്ന സമയത്ത് നമുക്ക് തരുന്ന ആ ഒരു ചില്ലറ പൈസകൾക്ക് വല്ലാത്ത ഭംഗിയാണ്. ഇനി ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ സ്കൂളുകൾക്കടുത്തുള്ള കുഞ്ഞു കുഞ്ഞു ഷോപ്പുകളുണ്ട് അല്ലേ, വളരെ രസമാണ് അല്ലേ. ഉപ്പിട്ട മാങ്ങ, ലവലോലിക്ക, അങ്ങനെയുള്ള സംഭവം നിങ്ങൾ അങ്ങനെയൊക്കെ വാങ്ങിച്ചു കഴിച്ചിട്ടുണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്കിയേ, കുറേ വർഷങ്ങൾക്ക് മുൻപിലോട്ട് പിറകിലോട്ട് നിങ്ങളൊന്ന് സഞ്ചരിച്ചേ, ഇവിടെ നിന്ന് ഇപ്പോൾ ആലോചിച്ചേ, ഏ ആ ഒരു യൂണിഫോം ഒക്കെ ഇട്ട് സ്കൂളിൽ പോയിട്ട് ഇന്റർവൽ സമയത്ത് തൊട്ടടുത്തുള്ള കടയിലോട്ടൊക്കെ പോകുന്ന ആ ഒരു നിമിഷവും ഫ്രണ്ട്സ് എല്ലാവരോടും പോയിട്ട് അവിടെ നിന്ന് വാങ്ങുന്ന ആ ഒരു എന്താ അച്ചാറുകളും പിന്നീട് മിഠായിയൊക്കെ വാങ്ങിച്ച് കഴിച്ചിട്ടുള്ളവരാണോ നിങ്ങൾ? ആണോ? രാവിലെ കൊതി വരുന്നല്ലേ കേട്ടിട്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഓർമ്മകളും പിന്നീട് ക്യാഷ് ആയപ്പം നമുക്കതൊന്നും വേണ്ടല്ലോ, അല്ലെങ്കിൽ ആ ഒരു രുചിയൊന്നും നമ്മൾ തേടി പോകാറില്ല. പിന്നീട് നാരങ്ങ മുട്ടായി, ഗ്യാസ് മുട്ടായി, ജീരക മുട്ടായി, ഇങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ നമ്മുടെ ഏറ്റവും നല്ല ഓർമ്മകളിൽ പെടുന്ന ഒന്ന് തന്നെയാണ്. വില മാറിയെങ്കിലും സംഭവങ്ങളൊക്കെ മാർക്കറ്റിൽ കിട്ടുമെന്ന് തോന്നുന്നു. ഇച്ചിരി കൂടെ പാക്കറ്റ് ചെയ്ത് കുറച്ച് അടിപൊളി സ്റ്റൈലിഷ് ആയിട്ടൊക്കെ പൊതിഞ്ഞൊക്കെയാണ് ഇപ്പോൾ വിൽക്കുന്നത്. എന്നാലും നാരങ്ങ മുട്ടായൊക്കെ കാണുമ്പോൾ ഇപ്പോഴും വാങ്ങിച്ച് വയ്ക്കുന്ന ആളുകളുണ്ട് ഇവിടെ, ഉണ്ടോ? അപ്പോൾ സാധനങ്ങൾക്കൊക്കെ വന്നിട്ടുള്ള വിലയിലുള്ള മാറ്റങ്ങൾ, ചെറിയ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ചെറിയ കാര്യങ്ങൾ തൊട്ടാണെങ്കിലും എല്ലാത്തിനും എല്ലാത്തിനും ഒരുപാട് ഒരുപാട് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ഓക്കെ, ഏറ്റവും സഹിക്കാൻ പറ്റാത്ത മാറ്റം എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ സ്വർണത്തിനും പിന്നെ വസ്തു. പണ്ടൊക്കെ എനിക്ക് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഒത്തിരി പുരയിടങ്ങൾ തുച്ഛമായ പൈസയ്ക്കൊക്കെ വാങ്ങിച്ചിരുന്ന ആളുകളുണ്ടായിരുന്നു. ഇത്രയും ക്യാഷ്, എനിക്ക് തോന്നുന്നു കരുനാഗപ്പള്ളിയിലാണെന്ന് തോന്നുന്നു ഏറ്റവും കൂടുതൽ വസ്തുവിന് വിലയുള്ള സ്ഥലമെന്ന് നമ്മുടെ നാട്ടിലാണെന്നാണ് എൻ്റെ ഒരു ഒരു ധാരണ. തെറ്റായ ധാരണയാണോന്ന് അറിയത്തില്ല, ഞാൻ കേട്ടിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എല്ലാത്തിനും എല്ലാത്തിനും വസ്ത്രം എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങളുടെ കാര്യത്തിലാണെങ്കിലും പെട്രോളിനാണെങ്കിലും എന്തിനും എന്തിനും എന്തിനും വിലയിൽ നമ്മുടെ വയസ്സ് പോലെ തന്നെ വിശ്വസിക്കാൻ പറ്റാത്ത മാറ്റങ്ങളാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടേ ഇരുന്നത്. കുറേ യാത്രക്കാർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു, അവരുടെ അനുഭവങ്ങളിലൂടെയൊക്കെ. ഇന്ന് നമുക്കൊരു പുതിയ യാത്രക്കാരി കൂടി നമ്മുടെയോടൊപ്പം ചേർന്നിട്ടുണ്ടായിരുന്നു, ഓമന അമ്മ എന്ന് പറഞ്ഞൊരമ്മ. ഇതുപോലെ എന്നും കേട്ടുകൊണ്ടിരിക്കുന്ന എന്നും ഓടാട്ടുകാരെ പാസഞ്ചർ ഇഷ്ടമാണ് സ്വാതിയെ, ഇഷ്ടമാണല്ലേ കേട്ടോ, ഇഷ്ടമാണ് സുമയ്യ എന്നൊക്കെ പറഞ്ഞിട്ട് യാത്രയിൽ ചേരാതെ ഒളിച്ചും പാത്ത് നിൽക്കുന്ന കുറേ യാത്രക്കാരുണ്ട്. സൈഡിൽ നിന്നിട്ട് ആ നമ്മുടെ ബസ്സല്ലേ ഇല്ല പോകുന്നേ എന്ന് വിചാരിച്ചിരിക്കുന്ന കുറേ ആളുകളുണ്ട്. അവരോടാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു അഭിപ്രായങ്ങളൊക്കെ പറയുക. എൻ്റെ റേഡിയോ 91.1 ഒത്തിരി സ്നേഹിക്കുന്നു എന്നൊക്കെ പറയുന്നെങ്കിൽ ഈ സ്നേഹം പലപ്പോഴും പ്രകടമായിട്ട് വേണമെന്ന് പറയാറില്ലേ മാധവിക്കുട്ടി എന്ന് പറയുന്നത് പോലെ, ഞങ്ങൾക്കും പ്രകടമായിട്ട് തന്നെ വേണം. മിണ്ടാതിരുന്ന ഇനി എന്താണ് റേഡിയോ? ഇങ്ങോട്ടോട് കാര്യമൊക്കെ പറയണം, എപ്പോഴും ഞങ്ങൾ തന്നെ അങ്ങോട്ട് പറഞ്ഞുകൊണ്ടിരുന്ന എങ്ങനെയാ അതിൻ്റെ ഒരു ഇത്. അപ്പോൾ ഉറപ്പായിട്ടും ഇനി മുതൽ, അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കും, ഇനി തുടരെ പരിപാടികളൊക്കെ വരുന്നുണ്ട്, വൈകിട്ട് ഗാനമഞ്ജരിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പുതിയ പുതിയ ആളുകളോടി നിങ്ങൾ വർഷങ്ങളോട് കേൾക്കാറുണ്ട് റേഡിയോ 91.2, 10 വർഷമായിട്ട് കേൾക്കാറുണ്ട്. 10 വർഷത്തിൽ ഒരു വട്ടം പോലും വിളിക്കാത്ത ശ്രോതാക്കൾ

പാട്ടുകളും കഥകളും വിശേഷങ്ങളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ കാതോരത്ത് നിങ്ങൾ ലോകത്തിൻ്റെ ഏത് കോണിലാണെങ്കിലും ഞങ്ങൾ നിങ്ങളുടെ കൂടെ വരും, കൂടെ വന്ന് കഥ പറയും, പാട്ടുപാടും, മനസ്സിനെ താലോലിക്കും, ചേർത്ത് പിടിക്കും. നിങ്ങൾ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ ചേർത്ത് പിടിച്ചൊരു ഹഗ് ചെയ്യും. എപ്പോഴും നിങ്ങളുടെ കാതോരത്ത് എൻറേഡിയോ 91.2 ഉണ്ടാവും, പാട്ടുകളായിട്ടും കഥകളായിട്ടും. ഓക്കെ, അടുത്ത ദിവസവും കൃത്യം 7 മണിക്ക് ഞാൻ നിങ്ങളുടെ സ്വന്തം സ്വാതി ഓടി വരുന്നതായിരിക്കും. പിന്നീട് ഞാൻ പറഞ്ഞു സൺഡേ സ്പെഷ്യൽ ഉദ്ദേശിക്കുന്ന സ്കാൻസ് അറിഞ്ഞതും അറിയേണ്ടതും പരിപാടിയിൽ ഇന്റർനാഷണൽ യോഗ ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് സോൾ മന്ത്ര യോഗ അവിടുത്തെ ഒരു മാഷ് അവിടുത്തെ അധ്യാപകൻ പ്രഥമ അധ്യാപകൻ വരുന്നുണ്ട് നമ്മളോടൊപ്പം യോഗ നമ്മുടെ നിത്യജീവിതത്തിൽ എന്ന വിഷയവുമായിട്ട് സംസാരിക്കുവാനൊക്കെ ആയിട്ട് അദ്ദേഹം വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഒരു പുതിയ മാറ്റം കൂടി അല്ലേ, പുതിയ വർഷം തുടങ്ങിയിട്ട് 6 മാസമായി, എന്തൊക്കെ തീരുമാനങ്ങൾ എടുത്തത് നമുക്ക് സ്വയം നമ്മളോട് തന്നെ ആലോചിക്കാം. ഈ മാസം ഒരു ഇന്റർനാഷണൽ യോഗ ഡേ വരുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മനസ്സിനും ശരീരത്തിനും മാറ്റങ്ങൾ സംഭവിക്കാൻ നമുക്ക് നല്ലൊരു ഗുരുനാഥൻ പറഞ്ഞു തരുന്ന കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് മുന്നോട്ട് പോകാം. ഭയങ്കര ദേഷ്യം വരുന്നവരാണ് നമ്മൾ, ചില സമയത്ത് ആവശ്യമില്ലാത്ത ആങ്സൈറ്റി, സ്ട്രെസ്, അത് ഏത് ഇതൊക്കെ നമുക്കൊരു പക്ഷേ മാറ്റാൻ സാധിക്കാൻ യോഗ കൊണ്ട് മാറ്റാൻ സാധിക്കുന്നുവെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അല്ലേ. നിങ്ങൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും അതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നീട് ഞാൻ തുടക്കത്തിൽ നമ്മുടെ യാത്ര ആരംഭിച്ചപ്പോൾ ഇന്ന് ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവ് വേർഡ്സ് യൂസ് ചെയ്യാനായിട്ട്, നല്ല വാക്കുകൾ, നല്ല ഉന്മേഷം തരുന്ന അല്ലെങ്കിൽ നമ്മളെ തന്നെ ഹീൽ ചെയ്യിക്കുന്ന നല്ല വാക്കുകൾ ഉപയോഗിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. വാക്കുകൾക്ക് ഭയങ്കര ശക്തിയാണുള്ളത്. ഓക്കെ, നിങ്ങളുടെ സ്നേഹമുള്ള നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളോട് സംസാരിക്കുമ്പോഴും ഒരു പുതിയ ആളായിട്ട് ഇന്ന് മുതൽ സംസാരിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക കേട്ടോ. നിങ്ങളെ കാത്തിരിക്കുന്നവർക്കായിട്ട് സമയം കണ്ടെത്താനോ. അപ്പോൾ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ ഓണാട്ടുകാര പാസഞ്ചർ തൽക്കാലം ഞാൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. നാളെ കൃത്യം 7 മണിക്ക് ഞാൻ ഓടിച്ചാടി വരും. സ്റ്റേറ്റ് 91.2 എൻ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: മതാന്തരം.
1: എന്റെ റേഡിയോ 91.2 കാലാന്തരം പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പി സുനിൽ കുമാർ.
0: കാലാന്തരം.
1: മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ സലീം കുമാർ യാത്രയായി. സ്വന്തം കഴിവിലൂടെ വളർന്നുവന്ന് മലയാള സിനിമയിൽ വ്യക്തമായ സ്ഥാനം പിടിച്ച് ഇന്ത്യൻ സിനിമയിൽ തന്നെ പ്രമുഖരുടെ ഇടയിൽ സ്ഥാനം പിടിച്ച മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ സലീം കുമാറിന് കേരളം രാജ്യം ഒന്നടങ്കം യാത്രാമൊഴികൾ ചൊല്ലി. വളരെ എളിയ നിലയിൽ ജീവിതം ആരംഭിച്ച് കോളേജിൽ വളരെ കഷ്ടപ്പെട്ട് പഠനം നടത്തി മിമിക്രി പോലെയുള്ള കലാരൂപങ്ങളിലൂടെ വളർന്നുവന്ന് മലയാള സിനിമയിലേക്ക് ഏറെ തിക്തതകളൊക്കെ അനുഭവിച്ച് എത്തിച്ചേർന്ന ആ നടൻ സ്വന്തം കഴിവുകൊണ്ട് പെട്ടെന്ന് തന്നെ ഇൻഡസ്ട്രിയുടെ പ്രധാനപ്പെട്ട ഘടകങ്ങളിലൊന്നായി ഉയർന്നു. മലയാളികൾക്ക് അഭിമാനിക്കാവുന്ന തരത്തിൽ നിരവധി അവാർഡുകൾ ആ പ്രതിഭാശാലി ഏറ്റുവാങ്ങി. എങ്കിലും ജീവിതത്തിന്റെ ചക്രം ഉരുണ്ടപ്പോൾ എവിടെയോ ഒരു രോഗം അദ്ദേഹത്തെ തേടിയെത്തി. അതിന്റെ മൂർധന്യാവസ്ഥയിൽ ആ മനുഷ്യൻ നമ്മെ വിട്ടുപിരിഞ്ഞു. കലാ

ദയാകരൻ, മനുഷ്യസ്നേഹി, മനുഷ്യരുടെ വേദനകൾക്കൊപ്പം നിന്ന ആൾ, എല്ലാ കാര്യത്തിലും തന്റേതായ അഭിപ്രായം പറഞ്ഞ ആ കലാകാരൻ യാത്രാമൊഴി ചൊല്ലിയിരിക്കുന്നു. കാലാന്തരത്തിന്റെ അശ്രുപുഷ്പങ്ങൾ അദ്ദേഹത്തിന് അർപ്പിക്കുന്നു. സോഷ്യൽ മീഡിയയുടെ കടന്നുകയറ്റം മനുഷ്യന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും ബാധിച്ചിട്ട് കാലം കുറച്ചായി. വ്യക്തിജീവിതത്തെ, സാമൂഹ്യ ജീവിതത്തെ, തൊഴിൽ രംഗത്തെ ജീവിതത്തെ എല്ലാം സോഷ്യൽ മീഡിയ കൈയടക്കിയിരിക്കുന്നു. മനുഷ്യരെ പരസ്പരം ബന്ധിപ്പിക്കുന്നതിനും അറിവ് നൽകുന്നതിനും സാമൂഹിക ബന്ധങ്ങൾ സൃഷ്ടിച്ചെടുക്കുന്നതിനും എല്ലാം വേണ്ടിയാണ് സോഷ്യൽ മീഡിയ ആരംഭിച്ചത്. എന്നാൽ തെറ്റായ വിവരങ്ങളുടെ വ്യാപനത്തിലൂടെ, വ്യാജവാർത്തകൾ പടർത്തിവിടുന്നതിലൂടെ, ഗൂഢാലോചനകൾ ജനങ്ങൾക്കിടയിൽ പ്രചരിപ്പിക്കാനും അവരവരുടെ നേട്ടങ്ങൾ കൊയ്തെടുക്കാനും വേണ്ടി പലരും മീഡിയയെ ഉപയോഗിക്കുന്ന കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. സത്യം ചെരുപ്പണിഞ്ഞു വരുമ്പോഴേക്കും കള്ളം ലോകം മുഴുവൻ ചുറ്റി എത്തിയിരിക്കും എന്ന് ഒരു പഴഞ്ചൊല്ലുണ്ട്. അതാണ് നാം ഇന്ന് നേരിൽ കാണുന്നത്. യഥാർത്ഥ വസ്തുതകൾ അറിഞ്ഞു വരുമ്പോഴേക്കും കള്ളം പ്രചരിപ്പിച്ചു കഴിയുകയും അതിന്മേൽ ആളുകൾ ധാരണകൾ ഉണ്ടാക്കിയെടുക്കുകയും അത് തെറ്റായ തീരുമാനങ്ങളിലേക്കും നടപടികളിലേക്കും നീങ്ങുകയും ചെയ്യുന്ന സാഹചര്യം നാം വീണ്ടും വീണ്ടും കാണുന്നു. വിദ്വേഷ പ്രചരണത്തിനും ആളുകളെ തമ്മിൽ അകറ്റുന്നതിനും വ്യക്തിപരമായി ഹത്യ നടത്തുന്നതിനും സോഷ്യൽ മീഡിയ വ്യാപകമായി ഉപയോഗിക്കുന്നു. സൈബർ ആക്രമണം എന്നൊക്കെയാണ് നമ്മൾ അതിന് വിളിക്കുക. വ്യക്തികളെ അപമാനിച്ചും അവരെ ട്രോൾ ചെയ്തും ഭീഷണിപ്പെടുത്തിയും കൂട്ടമായി ആക്രമിച്ചുമൊക്കെ ഇന്ന് അതിൽ ആനന്ദം കണ്ടെത്തുന്നവരുണ്ട്. പലരുടെയും മാനസികാരോഗ്യത്തിന്റെ പ്രശ്നമാണ് ഇത്. സ്വകാര്യതയ്ക്ക് നഷ്ടം വന്നിരിക്കുന്നു. വഴിനീളെയുള്ള ക്യാമറകളും നിരീക്ഷണ കണ്ണുകളുമൊക്കെ മനുഷ്യന്റെ സ്വകാര്യതയെ ഇല്ലാതാക്കിയിരിക്കുന്നു. വിവരങ്ങൾ ക്രമാതീതമായി കടന്നു വരുന്നത് ഓർത്തുവെക്കാനോ ആവശ്യമുള്ളപ്പോൾ എടുത്തുപയോഗിക്കാനോ മനുഷ്യർക്ക് ഇപ്പോൾ കഴിയുന്നില്ല. അടുത്തിരിക്കുന്ന ഒരാളിനെ യാത്രാവേളയിൽ പരിചയപ്പെടാൻ പോലും നമുക്കിന്ന് കഴിയുന്നില്ല. ശ്രദ്ധക്കുറവ് വളരെയധികമാണ്. വിവരങ്ങളുടെ തള്ളിക്കയറ്റമാണ്. ആളുകളെ എന്തും കാണിക്കാനും അത് പ്രദർശിപ്പിക്കാനുമുള്ള ത്വരയാണ്, വ്യഗ്രതയാണ്. യഥാർത്ഥ ജീവിതത്തെക്കാൾ കാണിക്കപ്പെടുന്ന ജീവിതത്തിന് പ്രാധാന്യം ഏറിയിരിക്കുന്നു. കോടതി വിധികളോ നിയമ നടപടികളോ ഒക്കെ വരുന്നതിന് മുൻപ് തന്നെ സോഷ്യൽ മീഡിയ ആളുകളെ കുറ്റക്കാരായി കൈകാര്യം ചെയ്യുന്നു. അങ്ങനെ നിരവധി പ്രശ്നങ്ങൾ. യുവജനങ്ങളുടെ സാമൂഹിക വളർച്ചയിൽ വലിയ വ്യത്യാസം വന്നിരിക്കുന്നു. തമ്മിൽ തമ്മിൽ ചേരായ്മ, വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പറയുന്നത് ഉൾക്കൊള്ളാൻ കഴിയാത്ത സാഹചര്യം. മദ്യവും മയക്കുമരുന്നും ലഹരി പദാർത്ഥങ്ങളുടെയും വിപണനത്തിനും സോഷ്യൽ മീഡിയയെ ഉപയോഗിക്കുന്നു. അങ്ങനെ ഒരു കെട്ട കാലത്തേക്ക് നമ്മെ സോഷ്യൽ മീഡിയ നയിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പറഞ്ഞതിനർത്ഥം സോഷ്യൽ മീഡിയ ഒഴിവാക്കണമെന്നല്ല. അത് ജനങ്ങളുടെ ചിന്തകളെയും ആവശ്യങ്ങളെയും അവരുടെ പ്രശ്നങ്ങളെയുമൊക്കെ സമൂഹത്തെ ഓർമ്മിപ്പിക്കാനും പരിചയപ്പെടുത്താനും അതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാനും വേണ്ടിയാണ് ഇതൊക്കെ മനുഷ്യൻ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സൃഷ്ടിച്ചെടുത്തത്. അതിനെ നശിപ്പിച്ചു കളയാതിരിക്കാനും മനുഷ്യരുടെ ശ്രദ്ധ വേണം, ഉത്തരവാദിത്തമുണ്ടാകണം. അല്ലെങ്കിൽ ഡ്രൈവിംഗ് അറിയാത്തയാൾ പൊതുനിരത്തിലൂടെ വാഹനമോടിച്ചാൽ എങ്ങനെയിരിക്കും എന്നതാണ് അവസ്ഥ. സോഷ്യൽ മീഡിയയെ ശ്രദ്ധിച്ചുപയോഗിക്കുന്ന കാലം ഉണ്ടാകട്ടെ എന്ന് കാലാന്തരത്തിൽ ആഗ്രഹിച്ചു പോകുന്നു. കാലാന്തരം ഒരു ഗാനത്തിന് ശേഷം തുടരും.

ഞാൻ

കാലാന്തരം തുടരുന്നു. സന്തോഷത്തോടെ ജീവിക്കുക എന്നതാണ് ഏത് മനുഷ്യന്റെയും ആഗ്രഹം. സന്തോഷത്തോടെ ജീവിക്കാനുള്ള വഴികളാണ് നാം എല്ലാം തേടുന്നത്. ഒരാൾക്ക് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ എത്ര സമ്പത്ത് ഉണ്ടാകണം, എത്ര വാഹനങ്ങൾ ഉണ്ടാകണം എന്നൊക്കെ ചോദിച്ചാൽ അതിനൊന്നും മറുപടി പറയാൻ കഴിയില്ല. കാരണം മനുഷ്യന്റെ ആഗ്രഹങ്ങൾ അങ്ങനെ കയറിക്കയറി പോകുകയാണ്. കുഞ്ചൻ നമ്പ്യാർ പാടിയതുപോലെ, 10 കിട്ടിയാൽ 100 വേണമെന്നും, 100 കിട്ടിയാൽ 1000 വേണമെന്നും, 1000 കിട്ടിയാൽ 10000 വേണമെന്നും ഒക്കെ മോഹിക്കുന്നത് മനുഷ്യന്റെ ജന്മസഹജമായ വാസനയാണ്. അപ്പോഴാണ് ഒരു പഠനം നടത്തിയത്, ഒരാൾക്ക് സന്തോഷത്തോടെ ജീവിക്കണമെങ്കിൽ എത്ര കൂട്ടുകാർ വേണം എന്നുള്ളത്. പഠനത്തിന്റെ ഒടുവിൽ വന്ന വിവരം ഇങ്ങനെയാണ്, ഒരാൾക്ക് സന്തോഷത്തോടെ ജീവിക്കാൻ 4-5 കൂട്ടുകാർ മാത്രം മതി എന്നാണ്. ധാരാളം കൂട്ടുകാരുള്ളവരെയും കുറച്ചു കൂട്ടുകാരുള്ളവരെയും ഒക്കെ ഇന്റർവ്യൂവിന് വിധേയരാക്കി, അവരുടെ അഭിപ്രായങ്ങൾ ശേഖരിച്ചു. അങ്ങനെയാണ് ഒടുവിൽ 4-5 കൂട്ടുകാർ മതി എന്ന അഭിപ്രായത്തിൽ പഠനം പൂർത്തീകരിച്ചത്. അതിന്റെ അർത്ഥം കൂടുതൽ കൂട്ടുകാർ വേണ്ട എന്നല്ല, കൂടുതൽ കൂട്ടുകാർ ഉണ്ടായിക്കൊള്ളട്ടെ, പക്ഷേ സന്തോഷത്തോടെ നമുക്ക് കഴിയാൻ, മാനസികാരോഗ്യം മെച്ചപ്പെടാൻ ഒക്കെ 5 പേർ മതി, ആ 5 പേർ വിശ്വസ്തരായിരിക്കണം എന്ന് മാത്രം. മാനസികമായി ബുദ്ധിമുട്ട് അനുഭവിച്ച ഏറെ പേർക്കും ശരാശരി 3-4 സുഹൃത്തുക്കൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ 3-4 സുഹൃത്തുക്കൾ അവരെ ആവശ്യമായ സമയത്ത് വേണ്ടുന്ന പിന്തുണ നൽകി സഹായിച്ചു. അത് അവരുടെ ജീവിതത്തെ മെച്ചപ്പെടുത്താൻ സഹായിച്ചു. എന്നാൽ ഒരുപാട് കൂട്ടുകാരുണ്ടായിട്ടും ചിലർക്ക് അവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ സഹായിക്കാൻ ആരും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ പറഞ്ഞ വിവരം. ഇന്നത്തെ ഡിജിറ്റൽ ലോകത്ത് നമുക്കറിയാം, നമുക്ക് എല്ലാവർക്കും 1000-കണക്കിന് പേരുമായിട്ട് കോണ്ടാക്ട് ഉണ്ട്, ഗ്രൂപ്പ് ചാറ്റുകളുണ്ട്, സ്വകാര്യമായ ചാറ്റുകളുണ്ട്, സാമൂഹികമായ കൂട്ടായ്മകൾ പോലുമുണ്ട്. പക്ഷേ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ വിളിക്കാനോ മനസ്സ് തുറന്നു പറയാനോ മറ്റ് ഛേദങ്ങളൊന്നുമില്ലാതെ സംസാരിക്കാനോ പ്രത്യേക നിബന്ധനകൾ വെക്കാത്തവരോ ആയിട്ടുള്ള സുഹൃത്തുക്കളെയാണ് നമുക്ക് ആവശ്യം. അങ്ങനെ എത്ര പേർ നിങ്ങൾക്കുണ്ട് എന്നതാണ് ചോദ്യം. ഈ പഠനത്തെ ഒരു മാജിക്കായിട്ടൊന്നും കാണണ്ട, ജീവിതത്തിന് തൃപ്തി നൽകുന്ന സംഭവങ്ങളാണ് നാം എല്ലാവരും ഇഷ്ടപ്പെടുന്നത്. ജീവിതത്തിന്റെ ഗുണനിലവാരവും വിശ്വാസ്യതയും ഒക്കെ വർദ്ധിക്കണം. കുറച്ച് ആത്മാർത്ഥ സുഹൃത്തുക്കൾ നമുക്കുണ്ടെങ്കിൽ ഈ വലിയ സാമൂഹ്യ ബന്ധത്തെക്കാൾ പ്രയോജനപ്പെടും എന്നാണ് പഠനം വ്യക്തമാക്കുന്നത്. എന്ന് പറഞ്ഞാൽ, കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ, സന്തോഷം സുഹൃത്തുക്കളുടെ എണ്ണത്തിലല്ല, നിങ്ങൾ വീഴുമ്പോൾ നിങ്ങളെ കൈപിടിച്ചുയർത്താൻ ആരൊക്കെ ഉണ്ടാകും എന്നതിലാണ്. രസകരമായ മറ്റൊരു സംഭവം കാലാന്തരത്തിൽ പറയാം. യുദ്ധം വന്നത് സൈക്കിൾ വിപണിയെ പോലും ബാധിച്ചു അത്രേ. പശ്ചിമേഷ്യൻ യുദ്ധം വളരെ പ്രശ്നങ്ങൾ നമ്മുടെ ലോകമാകമാനം സൃഷ്ടിച്ചിരിക്കുന്നു. എല്ലാ സാധനങ്ങൾക്കും വില കൂടിയിട്ടുണ്ട്. സ്വർണത്തിനും പെട്രോളിനും അതുമായി ബന്ധപ്പെട്ട എല്ലാത്തിനും, എന്തിന് ചായയ്ക്ക് വരെ വില കൂടി. ഇത് നമ്മുടെ സൈക്കിൾ വിപണിയെയും ബാധിച്ചു എന്നാണ് പത്രമാധ്യമങ്ങൾ പറയുന്നത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സൈക്കിൾ കമ്പനികൾ ഉള്ളത് ലുധിയാനയിലാണ്. അവിടെ സൈക്കിളിന്റെ ഭാഗങ്ങൾ പല പല കമ്പനികളിലായി നിർമ്മിക്കുന്നു. അവയെ കൂട്ടിച്ചേർത്ത് സൈക്കിളാക്കി മാറ്റി ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് എത്തിക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇറാനിലുണ്ടായ സംഘർഷത്തിന്റെ അടിസ്ഥാനത്തിൽ റബ്ബറിനും പ്ലാസ്റ്റിക്കിനും ലോഹത്തിനുമൊക്കെ വില കൂടിയപ്പോൾ സ്വാഭാവികമായും സൈക്കിളിനും വില വർദ്ധിച്ചു. അത് ബാധിച്ചത് നമ്മുടെ നാട്ടിലെ കുട്ടികളെയാണ്. സ്കൂൾ തുറപ്പിന്റെ കാലം കൂടിയായപ്പോഴേക്കും അവർക്ക് ലഭിക്കേണ്ട വാഹനത്തിന് വില കൂടിയിരിക്കുന്നു. സൈക്കിളിന്റെ വിവിധ ഭാഗങ്ങളെ യോജിപ്പിച്ച് ഒരു സൈക്കിളാക്കി മാറ്റണമെങ്കിൽ തന്നെ അതിന് പ്രത്യേക പരിജ്ഞാനം വേണം. കാരണം അത് ഒരു വലിയ കലയാണ്. കേരളത്തിൽ പ്രത്യേകിച്ച് ഈ മേഖലയിൽ ജോലി ചെയ്യുന്നത് ഇതര സംസ്ഥാന തൊഴിലാളികളുമാണ്. അവരിൽ പലരും നാട്ടിലിപ്പോൾ ഇല്ലാത്ത സാഹചര്യവുമുണ്ട്. അങ്ങനെ പശ്ചിമേഷ്യൻ യുദ്ധം നമ്മുടെ നാട്ടിലെ സൈക്കിൾ വിപണിയെയും ബാധിച്ചു എന്ന് ആ മേഖലയിലെ വ്യാപാരികൾ പറയുന്നു. കാലാന്തരം ഒരു ഗാനത്തിന് ശേഷം തുടരും.

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട്.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ട്, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന് വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു പി എസ് ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
6: കാലാന്തരം.

0: കാലാന്തരം.
1: കാലാന്തരം തുടരുന്നു. സമീർ എന്ന പേരിൽ ഒരു ആപ്പുണ്ട്. കേൾക്കാനൊക്കെ വളരെ രസമാണ് ആ പേര് തന്നെ. നമ്മളുടെ കയ്യിലിരിക്കുന്ന ഫോണിൽ പ്ലേ സ്റ്റോറിൽ നിന്നും സമീർ ഡൗൺലോഡ് ചെയ്തെടുക്കാം. സമീറിന്റെ ഉപയോഗം എന്താണ് എന്ന് ചോദിച്ചാൽ, നമ്മുടെ നാട്ടിലെ വായുവിന്റെ ഗുണനിലവാരം എത്രയാണ് എന്ന് അപ്പോൾ നമ്മെ അറിയിക്കുന്ന ആപ്പാണ് ഇത്. ഇന്ത്യ ഗവൺമെന്റ് ആണ് മലിനീകരണ നിയന്ത്രണ ബോർഡിനെ കൊണ്ട് 2016 ഈ ആപ്പ് നിർമ്മിച്ചത്. 2025 സെപ്റ്റംബറിൽ സമീർ 2 ഇറങ്ങി. കൂടുതൽ വൃത്തിയുള്ള ഇന്റർഫേസും ലൊക്കേഷനും സംവിധാനങ്ങളൊക്കെ ഈ ആപ്പിന്റെ പ്രത്യേകതയാണ്. അങ്ങനെ മെച്ചപ്പെട്ട ആപ്പ് വന്നു. കൂടാതെ ഗൂഗിളും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് നമ്മുടെ പ്രദേശത്തെ വായുവിന്റെ ഗുണനിലവാരം എങ്ങനെയാണ് എന്ന്. വായുവിന്റെ ഗുണനിലവാരം എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എത്ര നല്ല വായുവാണ് നമ്മൾ ശ്വസിക്കുന്നത് എന്നാണ്. വായു നല്ലതല്ലെങ്കിൽ മനുഷ്യരുടെയും ഭൂമിയിലെ ജീവജാലങ്ങളുടെയും എല്ലാം, ശ്വാസകോശം മുതൽ പ്രധാനപ്പെട്ട അവയവങ്ങളുടെ എല്ലാം പ്രവർത്തനത്തിന് അത് ദോഷകരമായി ബാധിക്കും. ആരോഗ്യം തകർന്നാൽ എല്ലാം തകർന്നു. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യയിൽ ഓരോ ചെറിയ ചെറിയ നഗരങ്ങളുടെ പോലും വായുവിന്റെ മലിനീകരണം എത്രത്തോളമുണ്ട് എന്ന് കണ്ടുപിടിക്കാനായി ഒരു ആപ്പ് പൊതുജനങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടി നൽകിയിട്ടുള്ളത്. സ്കൂളുകൾ, ക്ലിനിക്കുകൾ, ജില്ലയിലെയും പ്രാദേശികവുമായിട്ടുള്ള ഭരണകൂടങ്ങൾ, പൊതുജനാരോഗ്യ സ്ഥാപനങ്ങൾ, ഇവയൊക്കെ ഇത് പ്രദർശിപ്പിക്കണമെന്നും വ്യവസ്ഥയുണ്ട്. പ്രദർശിപ്പിച്ചതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ. മലിനീകരിക്കപ്പെട്ട വായു ഉണ്ട് എന്ന് പറയപ്പെടുന്ന നഗരങ്ങളിൽ അത് ശുദ്ധീകരിക്കാനുള്ള നടപടികൾ കൂടി സ്വീകരിക്കേണ്ടതായിരിക്കുന്നു. വ്യവസായങ്ങൾ ഉള്ള നഗരങ്ങളിൽ മാത്രമല്ല, വലിയ വ്യവസായങ്ങളൊന്നും ഇല്ലാത്ത നഗരങ്ങളിൽ കൂടി വാഹനങ്ങളുടെ ഉപയോഗത്തിലൂടെയും മറ്റ് പല രീതിയിലും വായു കൂടുതൽ കൂടുതൽ മലിനമാക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. പലരും വളരെ സന്തോഷത്തോടുകൂടി പറയാറുണ്ട് ഞങ്ങളുടെ നാട്ടിൽ ശുദ്ധവായു കിട്ടും എന്നൊക്കെ. പക്ഷേ ഈ ആപ്പ് വഴി നോക്കുമ്പോഴാണ് നമുക്ക് പറ്റിയ ആപ്പ് നാം മനസ്സിലാക്കുന്നത്. എല്ലാ ഒരുവിധപ്പെട്ട പ്രധാന നഗരങ്ങളിലെല്ലാം തന്നെ വായു മലിനമാണ്. ഉപയോഗിക്കാവുന്ന ഏറ്റവും സുരക്ഷിതമായ വായു ലഭ്യമായിട്ടുള്ളത് നമ്മുടെ ഗ്രാമങ്ങളിലാണ്. നഗരപ്രദേശങ്ങളിലെ അശുദ്ധമായ വായുവിന്റെ പ്രതിസന്ധി പരിഹരിക്കാൻ നടപടികൾ കൂടി സ്വീകരിച്ചുകൊണ്ട് വേണം നമുക്ക് പരിസ്ഥിതി സൗഹാർദ്ദമായിട്ടുള്ള ഒരു രാജ്യമായി മാറാൻ. അതിനു വേണ്ടുന്ന നടപടികൾ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും ആരംഭിക്കേണ്ട കാലം കൂടി ആയിരിക്കുന്നു. പൊതുജന ആരോഗ്യത്തെ മെച്ചപ്പെടുത്തുക എന്നുള്ളതാണ് ഏത് രാജ്യത്തിന്റെയും വളർച്ചയുടെ പ്രധാനപ്പെട്ട ഒരു ജോലി. തകർക്കാനാവാത്ത വിശ്വാസം എന്ന് ഒരു പരസ്യവാചകമുണ്ട്. കാലത്തിന്റെ എല്ലാ പരീക്ഷണങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ചില നിർമ്മിതികളൊക്കെ ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. സപ്താത്ഭുതങ്ങളായും മറ്റ് അത്ഭുതങ്ങളായും ഒക്കെ തന്നെ ആ കെട്ടിടങ്ങൾ നിൽക്കുന്നു. അവ വെറും കെട്ടിടങ്ങൾ മാത്രമല്ല, കലയുടെയും സംസ്കാരത്തിന്റെയും ഒക്കെ പ്രതീകങ്ങളാണ്. കാലത്തിന്റെ എല്ലാ തരത്തിലുമുള്ള പരീക്ഷണങ്ങളെ അതിജീവിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു കെട്ടിടമുണ്ട്, ഗിസയിലെ മഹാപിരമിഡ്. 4600 വർഷത്തോളം പഴക്കമുണ്ട് ഈ പിരമിഡിന്. അത് അന്ന് നാട് ഭരിച്ചിരുന്ന രാജാവിന്റെ കല്ലറയായിട്ടാണ് ആദ്യം നിർമ്മിച്ചത്. പിരമിഡാണ് ഭൂകമ്പങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്ന തരത്തിൽ അക്കാലത്ത് ഏറ്റവും വലിയ സവിശേഷതയോടെയാണ് ഇതിന്റെ രൂപകൽപ്പന ചെയ്തതും നിർമ്മിച്ചതും. മനുഷ്യന്റെ ഉദാത്തമായ ഭാവനയുടെ, മോഹങ്ങളുടെ, സ്വപ്നത്തിന്റെ ഒക്കെ സ്മാരകം. പുരാതന ഈജിപ്തിൽ നിർമ്മിക്കപ്പെട്ടത് മുതൽ ഇതുവരെ തകരാതെ അത് നിലനിൽക്കുന്നു. കാലം ഇത്രയേറെ കടന്നുപോയിട്ടും 4600 വർഷം കഴിഞ്ഞിട്ടും എത്രയോ സംസ്കാരങ്ങളും രാജ്യങ്ങളും ഭരണങ്ങളും ഒക്കെ വന്നുപോയിട്ടും ഒരു മാറ്റവുമില്ലാതെ പിരമിഡ് അങ്ങനെ സ്ഥിതി ചെയ്യുന്നു. ലോകത്തെ 7 അത്ഭുതങ്ങളിൽ ഏറ്റവും പഴക്കമുള്ളതും ഇന്നും കേടുവരാതെ ഇരിക്കുന്നതുമായ അത്ഭുത നിർമ്മിതിയാണ് ഈ പിരമിഡ്. ഗിസയിലെ മഹാപിരമിഡ് മനുഷ്യനുള്ള കാലത്തോളം നിലനിൽക്കട്ടെ എന്ന് ആഗ്രഹിക്കാം. കാലാന്തരത്തിന്റെ ഈ ലക്കം ഇവിടെ അവസാനിക്കുന്നു. തയ്യാറാക്കി അവതരിപ്പിച്ചത് പി സുനിൽകുമാർ. കാലാന്തരം എല്ലാ ഞായറാഴ്ചയും രാത്രി 8:00, ബുധനാഴ്ച രാവിലെ 9:00. നന്ദി.

0: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
1: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെയില്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
5: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9450 92537.
6: മൈൻഡ് ചേഞ്ച് ചെയ്യാൻ ട്യൂൺ ചെയ്യൂ എന്റെ റേഡിയോ 91.2.

ഗുഡ് മോർണിംഗ് എല്ലാ പ്രിയപ്പെട്ട റേഡിയോ ശ്രോതാക്കൾക്കും എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനിലേക്ക് സ്വാഗതം. കൂടിയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. ഒരു ജോലി എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലേ. ജോലിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പഠിക്കുന്നതായാലും ഈ കാട്ടിക്കൂട്ടുന്ന എല്ലാ കാര്യങ്ങളായാലും ശരിക്കും പറഞ്ഞാലേ. അപ്പോൾ ഒരു ജോലി വേക്കൻസി അറിയുന്നതാണ് ഏറ്റവും വലിയൊരു പാഠം എന്ന് പറയുന്നത്. പക്ഷെ അങ്ങനെ നിങ്ങൾ ആരും വിഷമിക്കേണ്ട, ഇവിടെ ഒരുപാട് ജോബ് വേക്കൻസി ഒക്കെ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ആപ്റ്റ് ആവുന്ന ജോലിക്കനുസരിച്ച് നിങ്ങൾക്ക് ജോലിക്ക് അപ്ലൈ ചെയ്യാം, ജോലിക്കൊക്കെ പോകാം. പക്ഷേ നമുക്ക് ജോബ് വേക്കൻസി പറയുന്നതിന് മുമ്പായിട്ട് വീണ്ടും കുറച്ച് പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്തിയാലോ.

0: റേഡിയോ ജംഗ്ഷൻ.
1: അഗൈൻ ബാക്ക് ടു റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ജോബ് വേക്കൻസിയിലേക്ക് പോയാലോ? വാർത്താവിനിമയ മന്ത്രാലയത്തിന് കീഴിൽ ന്യൂഡൽഹിയിലുള്ള ടെലി കമ്മ്യൂണിക്കേഷൻ കൺസൾട്ടന്റ് ഇന്ത്യ മാനേജർ തസ്തികയിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. സ്ഥിര നിയമനവും കരാർ നിയമനവുമാണ് ഉള്ളത്. ഫിനാൻസ് വിഭാഗത്തിലും ലീഗൽ വിഭാഗത്തിലുമാണ് ഒഴിവുള്ളത് കേട്ടോ. കുറഞ്ഞത് 2 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. അസിസ്റ്റന്റ് ജനറൽ മാനേജർ, മാനേജർ, ഡെപ്യൂട്ടി മാനേജർ എന്നീ തസ്തികയിലേക്കാണ് വേക്കൻസി ഒഴിവുള്ളത് കേട്ടോ. നിർദ്ദിഷ്ട മാതൃകയിൽ തയ്യാറാക്കിയ അപേക്ഷ തപാലിൽ വേണം വയ്ക്കാൻ. വിശദ വിവരങ്ങൾക്കായിട്ട് www.tcil.net.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കാം. അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി എന്ന് പറയുന്നത് June 30. അപ്പോൾ ഇനി ഒരുപാട് ദിവസങ്ങളുണ്ട്. അപ്പോൾ നിങ്ങൾ ആരും മറക്കാതെ തന്നെ ഇപ്പോൾ തന്നെ www.tic.net.in എന്ന വെബ്സൈറ്റിൽ പോയി ഒന്ന് സന്ദർശിക്കൂ കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു ജോബ് വേക്കൻസിയിലേക്കൂടെ പോകാം. പുതുച്ചേരിയിലെ ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ ആൻഡ് റിസർച്ചിൽ ഡോക്ടർമാരുടെ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. 34 ഒഴിവാണുള്ളത് കേട്ടോ. പുതുച്ചേരിക്ക് പുറമെ യാനം, കാരയ്ക്കൽ എന്നിവിടങ്ങളിലും ഒഴിവുണ്ട്. സ്പെഷ്യലിസ്റ്റ് ഗ്രേഡ് 2, ജനറൽ ഡ്യൂട്ടി മെഡിക്കൽ ഓഫീസർ, ചൈൽഡ് സൈക്കോളജിസ്റ്റ് എന്നിവർക്കാണ് തസ്തികയിലേക്ക് ഒഴിവുള്ളത് കേട്ടോ. ഓൺലൈനായി അപേക്ഷിക്കണം. അവസാന തീയതി ഉൾപ്പെടെ വിശദ വിവരങ്ങൾക്കായി www.jimba.edu.in എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. ആ ഒരു വെബ്സൈറ്റിൽ തന്നെ നിങ്ങൾക്ക് പോയിട്ട് ചെക്ക് ചെയ്യാവുന്നതുമാണ് കേട്ടോ. അപ്പൊ കൂടുതൽ ജോബ് വേക്കൻസിയുമായി വീണ്ടും മടങ്ങിയെത്താം. 3 പാട്ടും കേട്ട് 3 വളവും കഴിഞ്ഞ് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൽ ഡി റേഡിയോ 91.2. That's right. Pump it up.

0: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അഡ്വക്കേറ്റ് ലൈ കരുനാഗപ്പള്ളി.
1: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നോ?
3: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ ചെങ്ങന്നൂർ.

അങ്ങനെ വീണ്ടും മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് കേട്ടോ. റേഡിയോ ജംഗ്ഷനിൽ ഇന്നുള്ളത് എന്താണ്, ഒരുപാട് ജോബ് വേക്കൻസി ഇങ്ങനെ ഒഴുകി എത്തുകയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോ നമുക്ക് വീണ്ടും മറ്റൊരു ജോബ് വേക്കൻസിയിലേക്ക് പോകാം. എക്കണോമിക്സ് ആൻഡ് സ്റ്റാറ്റിസ്റ്റിക്സ് വകുപ്പിൽ റിസർച്ച് ഓഫീസർ നിയമനത്തിനുള്ള OMR പരീക്ഷ June 18 നാളെ നടത്തും കേട്ടോ. രാവിലെ 7 മുതൽ 8:50 വരെയാണ് പരീക്ഷാ സമയം. 1.5 മണിക്കൂറിൽ 100 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തണം. ഇംഗ്ലീഷിലായിരിക്കും ചോദ്യങ്ങളൊക്കെ വരുന്നത്. പ്രൊഫൈലിൽ നിന്നും ഡൗൺലോഡ് ചെയ്തെടുത്ത അഡ്മിഷൻ ടിക്കറ്റും അംഗീകൃത തിരിച്ചറിയൽ കാർഡിന്റെ അസലുമായി അപേക്ഷകർ രാവിലെ 7 മണിക്ക് മുമ്പ് പരീക്ഷാ ഹാളിൽ പ്രവേശിക്കണം. അല്ലാത്തവർക്ക് പരീക്ഷ എഴുതാനാകില്ല കേട്ടോ. കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ വിവിധ തസ്തികയിലേക്ക് ഡെപ്യൂട്ടേഷൻ മുഖേനയുള്ള നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. 15 ഒഴിവാണുള്ളത്. രാജ്യത്തെ വിവിധ കേന്ദ്രങ്ങളിലാണ് ഒഴിവുള്ളത്. തസ്തികകളും ഒഴിവുകളും നോക്കുകയാണെങ്കിൽ ജോയിന്റ് ഡയറക്ടർ, മാനേജർ, ജൂനിയർ അസിസ്റ്റന്റ് എന്നിവയിലേക്കാണ് വേക്കൻസി ഉള്ളത് കേട്ടോ. അപേക്ഷകർ കേന്ദ്ര ഊർ സംസ്ഥാന കേന്ദ്രപ്രദേശങ്ങളിലെ ഗവൺമെന്റ് ഓഫീസുകളിലോ സർവകലാശാലകൾ, അംഗീകൃത ഗവേഷണ സ്ഥാപനങ്ങൾ, പൊതുമേഖല സ്റ്റാറ്റ്യൂട്ടറി സ്വയംഭരണ സ്ഥാപനങ്ങളിലോ സമാന തസ്തികയിലെ ഓഫീസർമാരായിരിക്കണം. ജോയിന്റ് ഡയറക്ടർക്ക് 1 വർഷം, മാനേജർക്ക് 2 വർഷം, ജൂനിയർ അസിസ്റ്റന്റിന് 3 വർഷം എന്നിവയാണ് നിയമന കാലാവധിയായിട്ടുള്ളത്. ഓൺലൈനായി അപേക്ഷിച്ച ശേഷം ഹാർഡ് കോപ്പി അയക്കണം. ഓൺലൈൻ അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി June 26 ഹാർഡ് കോപ്പി സ്വീകരിക്കുന്ന അവസാന തീയതി July 20 കേട്ടോ. വിശദ വിവരങ്ങൾക്കായി HTTP/FSSAI.government.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും കേട്ടോ. അപ്പോൾ ഒരുപാട് ദിവസങ്ങളുണ്ട്, പക്ഷെ നിങ്ങളാരും ഇങ്ങനെ മാറ്റി മാറ്റി വെക്കരുത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു വെബ്സൈറ്റിലേക്ക് പോയി നോക്കിക്കൊള്ളൂ കേട്ടോ. വെബ്സൈറ്റ് ഒന്നും കൂടെ പറയാം, https://FSSAI.government.in എന്ന വെബ്സൈറ്റിലാണ് സന്ദർശിക്കേണ്ടത് കേട്ടോ. ഇനി അതിനോടൊപ്പം മറ്റൊരു ജോബ് വേക്കൻസി കൂടെ നോക്കുകയാണെങ്കിൽ, തിരുവനന്തപുരത്തുള്ള കേരള സ്റ്റാർട്ടപ്പ് മിഷനിൽ ചീഫ് എക്സിക്യൂട്ടീവിന്റെ ഒഴിവുണ്ട് കേട്ടോ. എഞ്ചിനീയറിംഗ് ബിരുദം, ബിരുദം, എക്കണോമിക്സ്, CA 10 വർഷത്തെ പ്രവൃത്തി പരിചയം എന്നിവയാണ് പറയുന്നത്. പ്രായപരിധി ഉണ്ട് കേട്ടോ, 40 വയസ്സ് മുതൽ 45 വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത്. ഓൺലൈൻ ആയിട്ട് വേണം അപേക്ഷിക്കാനായിട്ട്. അവസാന തീയതി പറയുന്നത് June 22 കേട്ടോ. വിശദ വിവരങ്ങൾക്കായിട്ട് വെബ്സൈറ്റ് ഉണ്ട്, startupmission.kerala.government.in എന്ന വെബ്സൈറ്റിൽ വേണം ഈ ഒരു ഇതിന്റെ ഈ ഒരു ജോബ് വേക്കൻസിയുടെ ഒക്കെ കാര്യങ്ങൾ തിരക്കാനായിട്ട്. ഒന്നും കൂടെ പറയാം, വെബ്സൈറ്റ് startupmission.kerala.government.in വിശദ വിവരങ്ങൾക്കായിട്ട് പരിശോധിക്കേണ്ടതാണ് കേട്ടോ. വീണ്ടും ഒരുപാട് ജോബ് വേക്കൻസിയുമായി കടന്നു വരാം. അപ്പോഴേക്കും നിങ്ങൾ കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് വീണ്ടും വേഗം ഓടിയെത്തി കേട്ടോ.

നിമിഷവും കേൾക്കൂ ഏക റേഡിയോ 91.2. റേഡിയോ ജംഗ്ഷൻ. വേഗോ വേഗോ വേഗോ. അഗെയിൻ ബാക്ക് ടു ദ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. ഇപ്പോ കേരള PSC വഴി സംസ്ഥാന തലത്തിൽ വിവിധ തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിരിക്കുകയാണ് കേട്ടോ. തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ സെക്രട്ടറി, ഹോമിയോപ്പതി വകുപ്പിൽ മെഡിക്കൽ ഓഫീസർ, ഹൌസിംഗ് ബോർഡിൽ അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഫിഷറീസ് വകുപ്പിൽ ഫിഷറീസ് എക്സ്റ്റൻഷൻ ഓഫീസർ, ഓയിൽ പാം ഇന്ത്യ ലിമിറ്റഡ് സ്റ്റോർ കീപ്പർ, സർവകലാശാലകളിൽ കമ്പ്യൂട്ടർ അസിസ്റ്റന്റ് ഗ്രേഡ് 2, സംസ്ഥാന ജലഗതാഗത വകുപ്പിൽ ബോട്ട് സ്ട്രാങ്, കേരള സ്റ്റേറ്റ് പോൾട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് പ്രൈവറ്റ് സെക്രട്ടറി ടു മാനേജിംഗ് ഡയറക്ടർ എന്നിവയിലേക്കാണ് വേക്കൻസി ഉള്ളത്. വിശദ വിവരങ്ങൾക്കായിട്ട് കേരള PSCയുടെ വെബ്സൈറ്റിൽ പരിശോധിച്ചാൽ മതി കേട്ടോ. അതോടൊപ്പം തന്നെ ഈ മറ്റൊരു ജോബ് വേക്കൻസിയിലേക്ക് പോവുകയാണെങ്കിൽ കാസർഗോഡ് ജില്ലാ വിദ്യാഭ്യാസ വകുപ്പിൽ പ്രീ പ്രൈമറി ടീച്ചറിന് ഒഴിവുണ്ട് കേട്ടോ. ഓക്കെ, വീണ്ടും ഒരുപാട് ജോബ് വേക്കൻസിയുമായിട്ട് കടന്നു വരാം. അപ്പോഴേക്കും കുറച്ചധികം പാട്ടുകൾ കേട്ടിട്ട് വീണ്ടും മടങ്ങി വായോ കേട്ടോ.

0: Radio Junction.
1: Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle. Wiggle, wiggle, wiggle.
2: വീണ്ടും മടങ്ങിയെത്തുകയാണ് പ്രിയ ശ്രോതാക്കൾ. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ ആണ് കേട്ടോ. റേഡിയോ ജംഗ്ഷനിൽ ഒരുപാട് ജോബ് വേക്കൻസിയിലൂടെയാണ് നമ്മളിങ്ങനെ കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പോൾ മറ്റൊരു അധ്യാപക ഒഴിവിലേക്ക് പോകാല്ലേ. തഴവ ആദിത്യ വിലാസം ഗവൺമെന്റ് ഹൈസ്കൂളിൽ നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, മാത്തമാറ്റിക്സ്, മലയാളം എന്നീ വിഷയങ്ങളിൽ ദിവസവേതന അടിസ്ഥാനത്തിൽ അധ്യാപകരെ ആവശ്യമുണ്ട്. അഭിമുഖം 20 June രാവിലെ 10 AM നടക്കുന്നത് കേട്ടോ. അസൽ സർട്ടിഫിക്കറ്റുകൾ സഹിതം അഭിമുഖത്തിന് ഹാജരാകണം കേട്ടോ. വിശദ വിവരങ്ങൾക്കായി 0476262669 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നമ്പർ ഒന്നും കൂടി പറയാം, 0476262669 എന്ന നമ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ മോഡൽ പോളിടെക്നിക് കോളേജിൽ ലാറ്ററൽ എൻട്രി ഡിപ്ലോമ കോഴ്സുകളിലേക്ക് 21 അപേക്ഷ സമർപ്പിക്കാം കേട്ടോ. വിശദ വിവരങ്ങൾക്കായി 9447483 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഒന്നും കൂടി നമ്പർ പറയാം, 9447483 എന്ന നമ്പറാണ് കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു ജോബ് വേക്കൻസി കൂടെ നോക്കുകയാണെങ്കിൽ സീനിയർ കണ്ടന്റ് റൈറ്റർക്കുള്ളതാണ് കേട്ടോ. ഡെഫിനറ്റ് ഡിജിറ്റൽ സീനിയർ കണ്ടന്റ് റൈറ്ററെ തേടുന്നുണ്ട്. പ്രൊഫഷണൽ കണ്ടന്റ് റൈറ്റിംഗിൽ 5 പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. ഇതിലെ 3 പ്രവൃത്തി പരിചയമെങ്കിലും ഐടിയിലോ ഐടി മേഖലയിൽ ഉണ്ടായിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ പരിജ്ഞാനവും ഉണ്ടായിരിക്കണം. പ്രോജക്ട് മാനേജ്മെന്റ് സ്കില്ലും ഉണ്ടായിരിക്കണം. വിശദമായ ബയോഡേറ്റ് അയക്കേണ്ട ഇമെയിൽ എന്ന് പറയുന്നത് varsha.m@definitivedigital.com.comലേക്കാണ് കേട്ടോ. അവസാന തീയതി 31 July. അപ്പോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ, കണ്ടന്റ് റൈറ്റർ ഇഷ്ടമാണെങ്കിൽ വേഗം തന്നെ അയച്ചോളൂ കേട്ടോ. വീണ്ടും ഒരുപാട് ജോബ് വേക്കൻസിയുമായി കടന്നു വരാം. അപ്പോഴേക്കും

0: എന്റെ പൊന്നെ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളിൽ തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങും.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, HNJ മോൾ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: റേഡിയോ ജംഗ്ഷൻ.
8: യെസ്, അഗൈൻ ബാക്ക് ടു ദ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷനാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കൂടെ തന്നെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയാണ്. നീ മറ്റൊരു ജോബ് വേക്കൻസിയിലേക്ക് പോകാം. വിവിഷ് ടെക്നോളജി പ്രൈവറ്റ് ലിമിറ്റഡ് IT സിസ്റ്റം അഡ്മിനിസ്ട്രേറ്ററെ ആവശ്യമുണ്ട് കേട്ടോ. സിസ്റ്റം അഡ്മിനിസ്ട്രേറ്റർ, നെറ്റ്വർക്ക് മാനേജ്മെന്റ്, IT, ഓഫീസ് അഡ്മിനിസ്ട്രേഷൻ എന്നിവയുമായിട്ട് ചേർന്ന് പ്രവർത്തിക്കേണ്ടി വരും കേട്ടോ. വിശദ വിവരങ്ങൾക്കായി pedda.reddy.prithi@mygeet.in എന്ന വെബ്സൈറ്റിൽ സന്ദർശിക്കേണ്ടതാണ് കേട്ടോ. ഇനി മറ്റൊരു ജോബ് വേക്കൻസിയിലേക്ക് പോവുകയാണെങ്കിൽ പ്രൊഡക്ഷൻ സപ്പോർട്ട് ഇന്റർവ്യൂവിനാണ് ആവശ്യമുള്ളത്. നിവെൻഡോ സിസ്റ്റം പ്രൈവറ്റ് ലിമിറ്റഡ് കസ്റ്റമർ സക്സസ് ടീമിന്റെ ഭാഗമാകാൻ പ്രൊഡക്ഷൻ സപ്പോർട്ട് ഇന്റർവ്യൂവിന് അവസരമുണ്ട്. മികച്ച ആശയവിനിമയ ശേഷിയും പ്രശ്നപരിഹാര മികവും ഉണ്ടായിരിക്കണം കേട്ടോ. ടെക്നിക്കൽ അറിവും ഉണ്ടായിരിക്കണം. വിശദമായ ബയോഡേറ്റ അയക്കേണ്ട ഇമെയിൽ ID എന്ന് പറയുന്നത് naseeba.parvin@nuvindo.com അപേക്ഷിക്കേണ്ടത് കേട്ടോ. അപ്പൊ അങ്ങനെയാണ്, വീണ്ടും കുറച്ച് പാട്ടുകൾക്ക് ശേഷം മടങ്ങിയെത്താം കേട്ടോ.
3: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: റേഡിയോ ജംഗ്ഷൻ.
1: യെസ് ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് ഒരുപാട് ജോബ് വേക്കൻസിയിലൂടെ കടന്നു പോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് നാളൊക്കെ വേക്കൻസിയിൽ അപേക്ഷിക്കാൻ ഡേറ്റ് ഉണ്ടെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ മാറിയൊന്നും ഇരിക്കരുത്. നിങ്ങൾ ഇപ്പോൾ തന്നെ മടിച്ചിരിക്കാതെ വേഗം തന്നെ പോയിട്ട് ഈ ഒരു ജോലിയിലേക്ക് അപ്ലൈ ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ചില നേരം നമ്മൾ പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കുന്നത് നമ്മുടെ ലൈഫിൽ വളരെ പെട്ടെന്ന് തന്നെ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ സാധിക്കും. അപ്പോൾ ആ ഒരു ജോലി നിങ്ങളുടെ എന്താണ്, നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാമല്ലോ, ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിടാമല്ലോ, അതിൽ പരം നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് എന്താണ് എപ്പോഴും എല്ലാവരെയും മനസ്സിൽ തോന്നൊരു കാര്യമാണ്, അയ്യോ ഇപ്പൊ ഞാൻ പോയിട്ട് എന്താണ്, ഒരുപാട് പേര് എന്താണ് ഈ ഒരു ജോബ് വേക്കൻസിയിലൊക്കെ വന്നിട്ടുണ്ടായിരിക്കും, അപ്പൊ എനിക്ക് കിട്ടുമോ എന്നൊരു ഡൗട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്യാൻ മടിച്ചിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരോടായിട്ടാണ് പറയാനുള്ളത്, ചിലപ്പോ നിങ്ങൾ മാത്രമേ അവിടെ കാണത്തുള്ളെങ്കിലോ ആ ഒരു ജോബ് വേക്കൻസി കേട്ടിട്ട് പോയിട്ടുള്ളതെങ്കിലോ, അപ്പൊ നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട് അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ പോസിറ്റീവായിട്ടൊന്ന് ചിന്തിച്ചു നോക്കൂ. അതും അല്ലെങ്കിൽ ആ വരുന്നവരെക്കാട്ടിൽ മിടുക്കന്മാർ നിങ്ങളാണെങ്കിലോ, അങ്ങനെ ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇതിന്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം നമുക്ക് നമ്മുടെ ഒരു എന്താണ് സെൽഫായിട്ടുള്ളൊരു വിലയില്ലാത്തതുകൊണ്ടാണ്. ഞാൻ അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് കിട്ടുമോ എന്നൊരു ഡൗട്ടും, അപ്പം എനിക്ക് എന്നെ ഒരു എന്താണ് ആത്മവിശ്വാസമൊക്കെ വേണം. ഞാൻ അവിടെ പോകും ഒന്നും നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, ഇല്ലല്ലോ. അതും അല്ലെങ്കിൽ വെറുതെ നമുക്ക് ലോട്ടറി അടിച്ചാലോ. അപ്പോൾ നിങ്ങളെല്ലാവരും പോയി ഇന്ന് ജോബിൽ അപ്ലൈ ഒക്കെ ചെയ്യാട്ടോ. അപ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും ജോബ് വേക്കൻസി ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും കൂടി ഇന്ന് വിളിച്ചൊക്കെ തിരക്കുക കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ സി യു പറയാനുള്ള നേരമായിരിക്കാണ്. വീണ്ടും തുടർന്നും കേട്ടുകൂടിയിരിക്കൂ എൻ്റെ റേഡിയോ 91.2 ആർ യു ആസ്വദിക്കൂ ആഘോഷി.

0: എന്നാലും പുന്നയ്യത്തെ സുരേൻ തന്നെ ഒന്ന് സമ്മതിക്കണം. അധികാരമോഹവുമില്ല, പാർട്ടിയുടെ മേൽവിലാസത്തിൽ ഒരാനുകൂല്യവും വേണ്ട. പാർട്ടി പറയുന്ന എല്ലാ പരിപാടിക്കും ആത്മാർത്ഥമായി നിന്നങ്ങ് പ്രവർത്തിക്കും.
1: അവനാ ഈ നാട്ടിലെ ഏറ്റവും വലിയ മണ്ടൻ.
0: അതെന്താ അങ്ങനെ പറഞ്ഞേ?
1: അവൻ 10 ദിവസം സുഖമില്ല, ഒന്ന് കിടക്കട്ടെ. വിവാഹം പോലും കഴിക്കാത്തവനാ. എത്ര പാർട്ടിക്കാര് കാണും അവനെ നോക്കാൻ?
0: അത് ശരിയാ, മരിച്ചു കഴിയുമ്പോ പാർട്ടിക്കാര് കൊറേ റീത്ത് കൊണ്ടുവന്ന് അങ്ങ് വെക്കും.
1: ബന്ധുക്കളായ ബന്ധുക്കളും അവനോട് ഇഷ്ടമുള്ള പലരും പറഞ്ഞത് ആ പെണ്ണ് കെട്ടാൻ.
0: ദൈവം തമ്പുരാൻ നേരിട്ട് വന്ന് പറഞ്ഞാ പോലും അവൻ പെണ്ണ് കെട്ടത്തില്ല.
1: പാർട്ടിക്കാർക്കാർക്കും അവൻ കെട്ടായിരിക്കുന്ന ഇഷ്ടം കേട്ടോ.
0: ഞാൻ ഒരിക്കൽ സുരേന്ദ്രനോട് ചോദിച്ച് ഇങ്ങനെ ഒറ്റത്തടിക്ക് നിന്നാ മതിയോ എന്ന്. ഒരക്ഷരം അവൻ മറുപടി പറഞ്ഞില്ല, ഒന്ന് ചിരിച്ചിട്ട് അവനങ്ങ് പോയി.
1: കല്യാണകാരി ആര് ചോദിച്ചാലും അവൻ മറുപടി പറയത്തില്ല, ഒന്നും ചിരിക്കും.
0: കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നപ്പോ ഞാൻ ചോദിച്ച് ഇത്തവണ ഒന്ന് മത്സരിച്ചുകൂടായെന്നോ, അവന് താല്പര്യമില്ലെന്നോ.
1: എന്നിട്ട് ഇലക്ഷൻ സമയമായപ്പോ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികൾക്ക് വാൾ പോസ്റ്റ് ഒട്ടിക്കാൻ നടക്കുന്ന കാഴ്ചയും ഞാൻ കണ്ടു.
0: അതേസമയം സീറ്റ് കിട്ടാത്തത് കൊണ്ട് ദേഷ്യപ്പെട്ട് നടന്നവരും രഹസ്യമായിട്ട് എതിർകക്ഷിക്ക് വോട്ട് പിടിക്കുന്നവരും ഉണ്ട്. എന്താ ഗോപി ഇത്രയും താമസിച്ചത്? എന്നും വരുന്ന സമയം കഴിഞ്ഞല്ലോ.
2: രാവിലെ ഇറങ്ങിയതാ അമ്മാവി, നമ്മളെ പെട്ടിക്കട നടത്തിക്കൊണ്ടിരുന്ന ബാബുവിന് ഒരു അക്കിടി പറ്റി.
0: അവന്റെ കയ്യിലും കഴുത്തിലും ഒക്കെ കെട്ടിയിരുന്ന ചരടും മാലയും ഒക്കെ പൊട്ടിപ്പോയോ?
2: അവൻ നടത്തിക്കൊണ്ടിരുന്ന പെട്ടിക്കട ഇളക്കി വേറെടുത്ത് കൊണ്ടുവച്ച്.
1: അവന് തലയ്ക്ക് അസുഖം വല്ലതുണ്ടോ? ഇളക്കി എന്തോ ഇത്?
2: പറയട്ടമ്മാവാ, അവനെ എങ്ങാണ്ട് ചെന്ന് നോക്കിയപ്പോ ഇപ്പൊ തട്ടുകട വെച്ചിരിക്കുന്ന സ്ഥലത്തിന് രാശി കുറവാണെന്ന്.
0: രാശി കുറവാണെങ്കിൽ കൊറേ ചുണ്ണാമ്പ് വാങ്ങിട്ട് തട്ടുകടക്ക് ചുറ്റും വിതറാൻ പറ.
1: ഇതാ ഇളക്കിയ തട്ടുകട എവിടെ കൊണ്ടുവച്ച്?
2: നമ്മുടെ കിഴക്കേത്തറ മുക്കിനെ മാത്യു സാറിന്റെ വസ്തുവിന്റെ സൈഡിൽ കൊണ്ടുവച്ച്.
0: അയ്യോ, അവിടെ രാശി ഉണ്ടെന്ന് നോക്കിയപ്പോ പറഞ്ഞോ?
1: ഇന്ന് ഉദ്ഘാടനം നടന്നോ?
2: ഇന്ന് ഉദ്ഘാടനം നടത്താനിരുന്നതാ, പക്ഷെ ഇന്നലെ രാത്രി മാത്യു സാറിന്റെ മോനായിരിക്കും തട്ടുകട അങ്ങ് ഇളക്കി കളഞ്ഞു.
0: ആരാണ്ട് ന്യൂസ് കൊടുത്തതായിരിക്കും.
2: പിന്നെ കൊടുക്കാതെ തട്ടുകട എടുത്തു മാറ്റിയെന്ന് മാത്രമല്ല, വസ്തുവിൽ മതിൽ കെട്ടാനുള്ള കല്ലും മണലും വരെ ലോറിയിലെത്തി.
0: ബാബു ഇതറിഞ്ഞിട്ട് നിന്ന് കരഞ്ഞോ?
2: ഇതിനിടയ്ക്ക് പഞ്ചായത്ത് മെമ്പർ വന്ന് തട്ടുകട വണ്ടി കയറ്റി പഴയ സ്ഥലത്ത് തന്നെ കൊണ്ടുവെക്കാൻ ഏർപ്പാടാക്കി. വണ്ടി കാശ് മെമ്പറാ കൊടുത്തത്.
0: പഴയ സ്ഥലത്ത് കൊണ്ടു വെച്ച രാശി ശരിയാകത്തില്ലെന്ന് മെമ്പറോട് ബാബു പോയി പറഞ്ഞില്ലയോ?
1: അത്യാവശ്യം കച്ചവടം നടക്കുന്ന ഒരു സ്ഥലത്തായിരുന്നു ആ കട ഇരുന്നതേ.
0: കൂടുതൽ കച്ചവടം നടക്കാനുള്ള മാർഗം തേടി ആ ജോത്സ്യരെ കാണാൻ പോയത്.
2: ആ ഇനി ബാബു വലിയ താമസം ഇല്ലാതെ ജോത്സ്യരെ കാണാൻ പോവും.
1: സ്ഥിരമായിട്ട് ഒരു ജോത്സ്യരെ തന്നെ ആയിരിക്കത്തില്ല കാണാൻ പോകുന്നത്.
2: അതാ നാട്ടുകാരും പറയുന്നത്.
1: ഈ ചെല്ലുന്ന സ്ഥലത്തു നിന്ന് എല്ലാം ചരടും മാലയും ജപിച്ച് അവന്റെ ദേഹം മൊത്തം വെച്ച് അങ്ങ് കെട്ടിയിടും. വല്ല കാര്യമുണ്ടോ?
0: അവന്റെ ശരീരത്തിൽ കിടക്കുന്ന ആ ചരടെല്ലാം കൂടെ വലിച്ചു പൊട്ടിച്ച് കളയാവോ? ഈ സോക്കേടങ്ങ് മാറും. യുക്തിക്ക് ചേരാത്ത കാര്യങ്ങൾ നീക്കിയാൽ നക്ഷത്രമെണ്ണി കാലം കഴിക്കും.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യാണ് കേട്ടോ. ജില്ലയിൽ മഴയും കാറ്റും ഇടിമിന്നലും തുടരുമെന്നും പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും ജില്ലാ കളക്ടർ ആനി ജൂല തോമസ് അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ട്. സെൻസസ് 2027 ഭാഗമായി വ്യക്തികൾക്ക് സ്വയം വിവരങ്ങൾ നൽകാവുന്ന സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയകൾക്ക് തുടക്കം. ജൂൺ 30 വരെയാണ് അവസരം ലഭിക്കുക. ജില്ലാതല ഉദ്ഘാടനം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ KN പ്രേമചന്ദ്രൻ MP നിർവഹിച്ചു. വ്യക്തി വിവരങ്ങൾ സെൽഫ് എന്യൂമറേഷൻ പ്രക്രിയയിലൂടെ രേഖപ്പെടുത്തി സെൻസസിന് വിവരങ്ങൾ നൽകേണ്ടത് നിയമപരമായ ഉത്തരവാദിത്തമാണെന്നും സത്യസന്ധമായും സുതാര്യമായും വിവരങ്ങൾ നൽകണമെന്നും പറഞ്ഞു. സെൻസസ് ഡയറക്ടറേറ്റിന്റെ പോർട്ടൽ മുഖേന http://sc.census.gov.in എന്ന വെബ്സൈറ്റിലാണ് എന്യൂമറേഷൻ നടത്താനാകുന്നത്. 34 ചോദ്യങ്ങൾക്കാണ് മറുപടി നൽകേണ്ടത്. 15 or 20 മിനിറ്റിനുള്ളിൽ പ്രക്രിയ പൂർത്തിയാക്കാം. പോർട്ടലിൽ സംസ്ഥാനം തിരഞ്ഞെടുത്ത ശേഷം കുടുംബനാഥന്റെ പേരും മൊബൈൽ നമ്പറും നൽകി രജിസ്റ്റർ ചെയ്യാം. ഒരു കുടുംബത്തിന് ഒരു മൊബൈൽ നമ്പർ മാത്രമാണ് ഉപയോഗിക്കാനാവുക. മറുപടികളെല്ലാം നൽകി കഴിഞ്ഞാൽ ലഭിക്കുന്ന സെൽഫ് എന്യൂമറേഷൻ ID സെൻസസ് ഉദ്യോഗസ്ഥർ വീട്ടിലെത്തുമ്പോൾ കൈമാറാം. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിൽ കരാർ വീഡിയോഗ്രാഫർമാരാകാൻ അവസരം. പ്രീ ഡിഗ്രി അല്ലെങ്കിൽ +2 വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവർക്ക് അപേക്ഷിക്കാം. ദൃശ്യമാധ്യമ രംഗത്ത് കുറഞ്ഞത് 1 വർഷത്തെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. ജില്ലയിൽ സ്ഥിരതാമസക്കാരായ ഡ്രൈവിംഗ് ലൈസൻസും വാഹനവും ഉള്ളവരായിരിക്കണം. ന്യൂസ് ക്ലിപ്പുകൾ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് വോയിസ് ഓവർ നൽകി ന്യൂസ് സ്റ്റോറിയായി അവതരിപ്പിക്കുന്നതിൽ 1 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ളവർക്ക്, ഇലക്ട്രോണിക് വാർത്താ മാധ്യമങ്ങളിലോ വീഡിയോഗ്രാഫി വീഡിയോ എഡിറ്റിംഗ് രംഗത്ത് പ്രവൃത്തി പരിചയമുള്ളവർക്കും മുൻഗണന. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരോ കേസിൽപ്പെട്ടവരോ ശിക്ഷിക്കപ്പെട്ടവരോ ആകരുത്. ഇത് സംബന്ധിച്ച പോലീസ് സാക്ഷ്യപത്രം ഹാജരാക്കണം. അപേക്ഷകർക്ക് സ്വന്തമായി Full HD പ്രൊഫഷണൽ ക്യാമറയും നൂതന അനുബന്ധ ഉപകരണങ്ങളും ഉണ്ടായിരിക്കണം. വിശദ വിവരങ്ങൾക്കായി 04-74-27-94-91 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നമ്പർ ഒന്നും കൂടി പറയാം. 04-74-27-94-91. സാമൂഹ്യനീതി വകുപ്പിന്റെയും കൊല്ലം ശ്രീനാരായണ വനിതാ കോളേജിന്റെയും ആഭിമുഖ്യത്തിൽ മുതിർന്ന പൌരന്മാരോടുള്ള അതിക്രമണങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം സംഘടിപ്പിച്ചു. മുതിർന്ന പൌരന്മാരുടെ ക്ഷേമവും അവകാശ സംരക്ഷണവും സംബന്ധിച്ച് പൊതുജനങ്ങളിലും യുവജനങ്ങളിലും അവബോധം സൃഷ്ടിക്കുന്നതിന്റെ ഭാഗമായിട്ടായിരുന്നു പരിപാടി. ശ്രീനാരായണ വനിതാ കോളേജ് ഓഡിറ്റോറിയത്തിൽ സബ് കളക്ടർ അഖിൽ വി മേനോൻ പരിപാടി ഉദ്ഘാടനം ചെയ്തു. കോളേജ് പ്രിൻസിപ്പൽ BS നിഷ അധ്യക്ഷത വഹിച്ചു. KS സുരേഷ് കുമാർ, K വിലാസിനി അമ്മ, AS രമ എൻ ചന്ദ്രശേഖരൻ പിള്ള, ജില്ലാ സാമൂഹിക നീതി ഓഫീസർ AK ഹരികുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

പുതിയൊരു പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വിജേഷ്. പ്രധാന വാർത്തകൾ. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM-ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് ഒരു മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6ാം ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുനേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. വിവിധ മേഖലകളിൽ ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനൊപ്പം പ്രാദേശികവും അന്തർദേശീയവുമായ പ്രാധാന്യമുള്ള വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. ആരോഗ്യരംഗത്തും വികസനത്തിലും ആഗോള സഹകരണം ശക്തമാക്കാൻ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി കൈകോർത്ത് G7 സഖ്യം. അർബുദ നിർമ്മാർജ്ജനത്തിനും പ്രതിരോധത്തിനുമുള്ള ആഗോള പോരാട്ടം ശക്തമാക്കാൻ ഉച്ചകോടിയിൽ തീരുമാനമായി. ഇന്ത്യ ഉൾപ്പെടെയുള്ള പങ്കാളിത്ത രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ പ്രഖ്യാപിച്ചു. PM-ശ്രീ പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇക്കാര്യം വ്യക്തമാക്കിയത്. കേന്ദ്ര സർക്കാരിനെ കാര്യങ്ങൾ അറിയിക്കുന്നതിന് റിപ്പോർട്ട് സമർപ്പിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും അദ്ദേഹം അറിയിച്ചു.
1: കരിക്കുലം സ്വാതന്ത്ര്യത്തിൽ, സംസ്ഥാന സർക്കാരിനുള്ള സ്വാതന്ത്ര്യത്തിൽ ഇടപെടാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല. 2, സ്കൂൾ സെലക്ഷൻ, അത് സംസ്ഥാന സർക്കാർ തന്നെ തീരുമാനിക്കും. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിനെ അറിയിക്കാൻ, PM-ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ എൻ ഷംസുദ്ദീൻ കൺവീനറും മന്ത്രിമാരായ ശ്രീ റോജി എം ജോൺ, ശ്രീ PC വിശ്വനാഥ്, CM ലിജു എന്നിവർ അംഗങ്ങളുമായിട്ടുള്ള മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്.
0: നിയമസഭാ സാമാജികർക്കുള്ള ദ്വിദിന പരിശീലന പരിപാടിക്ക് തിരുവനന്തപുരത്ത് തുടക്കമായി. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്തു. രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ നിയമസഭാ സമ്മേളനം നടക്കുന്നത് കേരളത്തിലാണെന്ന് അദ്ദേഹം പറഞ്ഞു. പൊതുതാൽപര്യം സംരക്ഷിച്ച് ജനപ്രതിനിധികൾ മുന്നോട്ട് പോകണമെന്ന് സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വ്യക്തമാക്കി. കാര്യങ്ങൾ വിശദമായി പഠിച്ച് സഭയിൽ അവതരിപ്പിക്കുന്നതിന് നന്നായി ഗൃഹപാഠം ചെയ്യണമെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കൊച്ചിയിലെ ഓഫീസിലാണ് വീണ ഹാജരായത്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഹാജരാകാൻ ED ആവശ്യപ്പെട്ടിരുന്നെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഹാജരാകാത്ത സാഹചര്യത്തിൽ ഇന്ന് എത്താൻ നിർദ്ദേശിക്കുകയായിരുന്നു. കേരളത്തിൽ സെൻസസ് 2027 ഒന്നാംഘട്ട നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. സെൻസസ് ഒന്നാംഘട്ടത്തിൽ നിരവധി പ്രമുഖർ സെൽഫ് എന്യൂമറേഷൻ പൂർത്തിയാക്കി. SE.census.gov.in എന്ന പോർട്ടലിലൂടെ ജനങ്ങൾക്ക് വിവരങ്ങൾ സമർപ്പിക്കാം. അടുത്തഘട്ട പ്രവർത്തനങ്ങൾ July 1 മുതൽ ആരംഭിക്കും. അന്താരാഷ്ട്ര യോഗാ ദിനത്തിനുള്ള വിപുലമായ ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. കൊൽക്കത്തയിൽ യോഗാ ദിനാചരണ പരിപാടികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേതൃത്വം നൽകും. ആരോഗ്യകരമായ വാർദ്ധക്യത്തിന് യോഗ എന്നതാണ് ഈ മാസം 21 ആചരിക്കുന്ന യോഗാ ദിനത്തിന്റെ പ്രമേയം. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. എന്നാൽ ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. സംസ്ഥാനത്ത് +1 ആദ്യ അലോട്ട്മെന്റ് പ്രവേശനം ഇന്നുകൂടി. അലോട്ട്മെന്റ് ലഭിച്ചവർ വൈകിട്ട് 4 പ്രവേശനം നേടണം. ഈ മാസം 22 രണ്ടാംഘട്ട അലോട്ട്മെന്റും 29 മൂന്നാം അലോട്ട്മെന്റും പ്രസിദ്ധീകരിക്കും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. സുപ്രീംകോടതി മുൻ ജഡ്ജി ജസ്റ്റിസ് കെ ടി തോമസിന് പത്മവിഭൂഷണം, നടൻ മമ്മൂട്ടിക്ക് പത്മഭൂഷണം, പ്രമുഖ വെറ്റിനറി ഫാർമക്കോളജിസ്റ്റ് ഡോക്ടർ പുണ്യമൂർത്തി നടേശന് പത്മശ്രീയും സമ്മാനിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിലെ രണ്ടാം ഗ്രൂപ്പ് മത്സരത്തിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. ലീഡ്സിലെ ഹെഡിംഗ്ലിയിൽ ഇന്ത്യൻ സമയം വൈകിട്ട് 7 മണിക്കാണ് മത്സരം. ഫിഫ ലോകകപ്പിൽ ഗ്രൂപ്പ് ജെയിലെ ആദ്യ മത്സരത്തിൽ ആഫ്രിക്കൻ കരുത്തരായ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് നിലവിലെ ലോക ചാമ്പ്യന്മാരായ അർജന്റീന വിജയക്കൊടി നാട്ടി. തന്റെ 6ാം ലോകകപ്പിൽ അർജന്റീനയ്ക്കായി 200ാം അന്താരാഷ്ട്ര മത്സരം കളിക്കാനിറങ്ങിയ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്കാണ് അർജന്റീനയ്ക്ക് സ്വപ്നതുല്യമായ വിജയം സമ്മാനിച്ചത്. ഒരു റിപ്പോർട്ട്.
3: കളിമുറ്റത്ത് നീലയും വെള്ളയും ജേഴ്സി അണിഞ്ഞ മാലാഖ ഒരിക്കൽ കൂടി അവതരിച്ചപ്പോൾ സ്റ്റേഡിയം ഒന്നടങ്കം ആനന്ദക്കടലിൽ നീന്തി. സ്ക്രീനിൽ കണ്ണുനട്ട് ഫുട്ബോൾ ലോകം കാത്തിരുന്ന ആ മാന്ത്രിക നിമിഷം യാഥാർത്ഥ്യമായി. ഒന്നല്ല 3 വട്ടം ആ മിശിഹ സ്പർശം. ലയണൽ ആന്ദ്രേസ് മെസ്സിക്ക് ലോകകപ്പിലെ ആദ്യ ഹാട്രിക്. മെസ്സി ഒരു കളിക്കാരന്റെ പേരല്ല, മറിച്ച് ഫുട്ബോളിന്റെ ആത്മാവാണെന്ന് ഒരിക്കൽ കൂടി തെളിയിക്കപ്പെട്ട മറ്റൊരു പോരാട്ടം. ആവേശം അതിരുകടന്ന നെഞ്ചിടിപ്പിന്റെ നിമിഷങ്ങൾക്കൊടുവിൽ ലോകകപ്പ് ഫുട്ബോളിൽ അർജന്റീനയ്ക്ക് ഐതിഹാസിക വിജയത്തുടക്കം. ഭൂഖണ്ഡാതിരുകൾ മായ്ച്ച ആരാധക വൃന്ദം അർജന്റീനയുടെ പതാകയേന്തി ആഹ്ലാദ നൃത്തം ചവിട്ടി. ലോകകപ്പിൽ ആകെ 16 ഗോളുകൾ തികച്ച അർജന്റീനിയൻ സൂപ്പർ സ്റ്റാർ, ജർമ്മനിയുടെ ഇതിഹാസ താരം മിറാസ്ലോവ് ക്ലോസെയുടെ എക്കാലത്തെയും വലിയ ലോകകപ്പ് ഗോൾ വേട്ടക്കാരൻ എന്ന റെക്കോർഡിനൊപ്പമെത്തി. ലോകകപ്പിൽ ഹാട്രിക് നേടുന്ന ഏറ്റവും പ്രായം കൂടിയ താരമെന്ന റെക്കോർഡും 38-കാരന് സ്വന്തം. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: സംസ്ഥാനത്ത് ചിലയിടങ്ങളിൽ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കി ആരോഗ്യവകുപ്പ്. നിപ രോഗലക്ഷണങ്ങളുമായി കോഴിക്കോട് ആശുപത്രിയിൽ നിരീക്ഷണത്തിൽ പ്രവേശിപ്പിച്ചിരുന്ന 2 പേരെ കൂടി ഡിസ്ചാർജ് ചെയ്തു. ജില്ലയിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതേസമയം പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. താഴേക്കാട് PTM HSS സ്കൂൾ അധ്യാപകൻ ജിജോ മോഹനാണ് മരിച്ചത്. തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ മൂലബിംബത്തിന്റെയും ശ്രീകോവിലിലെ പരിവാര ദേവതാ വിഗ്രഹങ്ങളുടെയും നവീകരണ ക്രിയ മറ്റന്നാൾ ആരംഭിക്കും. 1065 ദിവസം കൊണ്ട് പൂർത്തിയാകുന്ന വിധത്തിലാണ് നവീകരണ പ്രവൃത്തികൾ. ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട് തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: 275 വർഷം മുൻപ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ മഹാരാജാവിന്റെ ഭരണകാലത്ത് സങ്കീർണമായ കടുശർക്കര യോഗത്തിൽ നിർമ്മിച്ചതാണ് പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ മൂലവിഗ്രഹം. ആയുർവേദ ഔഷധങ്ങളും വിവിധതരം മണ്ണും ഇതര വസ്തുക്കളും ഉപയോഗിച്ച് വിഗ്രഹങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണിത്. കാലപ്പഴക്കം കാരണം മൂലവിഗ്രഹത്തിനും പരിവാര ദേവതകളുടെ വിഗ്രഹങ്ങൾക്കും കേടുപാടുണ്ടെന്ന് 2017 വിദഗ്ധ സമിതി കണ്ടെത്തിയിരുന്നു. AR ദുരൈകൃഷ്ണസ്വാമി, തൃക്കോഷ്ടിയൂർ മാധവൻ എന്നിവരാണ് ശില്പിമാർ. ബിംബങ്ങളുടെ ന്യൂനതകൾ പരിഹരിക്കാനുള്ള മണ്ണും മറ്റു പദാർത്ഥങ്ങളും ക്ഷേത്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. നവീകരണം പൂർണ്ണതോതിൽ നടക്കുന്ന കാലത്ത് ദർശന സമയത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ക്ഷേത്ര അധികൃതർ അറിയിച്ചു.
0: കോട്ടയം ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ ചരിത്രപ്രസിദ്ധമായ കെടാവിളക്കിന്റെ പാത്തിക്ക് കേടുപാട് സംഭവിച്ചു. June 15 വൈകുന്നേരം ജീവനക്കാർ ക്ഷേത്രം തുറക്കുന്നതിനിടെ വാതിൽ പാളി തട്ടിയാണ് കേട് സംഭവിച്ചത്. കുടിമര ചുവട്ടിൽ നിന്ന് ക്ഷേത്രത്തിനകത്തേക്ക് കയറുന്ന വാതിലിനും ബലികലിനും നടുവിലായാണ് കെടാവിളക്ക് സ്ഥാപിച്ചിരുന്നത്. ഇത് സംബന്ധിച്ച് തിരുവാഭരണ കമ്മീഷൻ ഇന്ന് പരിശോധന നടത്തും. അന്താരാഷ്ട്ര വിപണിയിൽ ബ്രന്റ് ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബാരലിന് 5.4% ഇടിഞ്ഞ് വില 78.66 ഡോളറിലെത്തി. ഈ വർഷം മാർച്ചിനുശേഷം ഇതാദ്യമായാണ് ക്രൂഡ് ഓയിൽ വില ബാരലിന് $80 താഴെ എത്തുന്നത്. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന്. PM പദ്ധതിയിൽ കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മുൻ സർക്കാർ തുടങ്ങിവച്ച പദ്ധതി തുടരുമെന്നും മുഖ്യമന്ത്രി. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയ ആരോഗ്യവകുപ്പ്. പാലക്കാട് ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം. ഫിഫ ലോകകപ്പിൽ അൾജീരിയയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്ത് അർജന്റീന. 6ാം ലോകകപ്പിൽ ലയണൽ മെസ്സിയുടെ തകർപ്പൻ ഹാട്രിക്. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി സമയം 12 കഴിഞ്ഞ് 40:20.
5: പുലരിയിലേക്ക് പുതിയൊരു പാട്ടുമായി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.

0: മുറുക.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അഞ്ജന പുതിയമഠം. പ്രധാന വാർത്തകൾ. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചതായും മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിനു പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്ര ഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷം ആഗോള വാണിജ്യത്തെ തടസ്സപ്പെടുത്തിയതായും ഫ്രാൻസിൽ G7 ഉച്ചകോടിയുടെ ഭാഗമായി നടന്ന ഔട്ട്റീച്ച് സെഷനിൽ അദ്ദേഹം വ്യക്തമാക്കി. രാജ്യങ്ങൾക്കിടയിലെ പങ്കാളിത്തത്തിൽ ഐക്യദാർഢ്യത്തിനും തുല്യതയ്ക്കും പ്രാധാന്യമുണ്ടെന്നും അന്താരാഷ്ട്ര നിയമങ്ങൾ ബഹുമാനിക്കപ്പെടേണ്ടതാണെന്നും ശ്രീ മോദി പറഞ്ഞു. സുസ്ഥിര സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി എന്നിവയെക്കുറിച്ചുള്ള G7 സെഷനുകളിൽ പ്രധാനമന്ത്രി ഇന്ന് പങ്കെടുക്കും. ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ചേർന്ന് ആഗോളതലത്തിൽ ആരോഗ്യ വികസന രംഗത്ത് സഹകരണം ശക്തമാക്കുന്നതിനുള്ള സുപ്രധാന പദ്ധതികൾ G7 രാഷ്ട്രങ്ങൾ ഉച്ചകോടിയിൽ പ്രഖ്യാപിച്ചു. കോംഗോയിലും ഉഗാണ്ടയിലും പടരുന്ന എബോള വൈറസിനെതിരെ അന്താരാഷ്ട്ര തലത്തിൽ ഏകോപിത പ്രതിരോധത്തിനും ഉച്ചകോടി ആഹ്വാനം ചെയ്തു. ആഗോളതലത്തിൽ അർബുദത്തിനെതിരെയുള്ള പോരാട്ടം വേഗത്തിലാക്കാനുള്ള പ്രതിജ്ഞാബദ്ധതയും G7 ആവർത്തിച്ചു. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച ഇന്ന് നടക്കും. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DCയിൽ നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമായാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായി സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. ജർമ്മൻ ചാൻസലറുമായും യൂറോപ്യൻ യൂണിയൻ നേതാക്കളുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. ഇന്നലെ UK, കാനഡ, UAE ഭരണത്തലവന്മാരുമായി ശ്രീ മോദി ഉഭയകക്ഷി തലത്തിൽ ചർച്ച നടത്തിയിരുന്നു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭായോഗത്തിന് ശേഷമുള്ള വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു.
2: കഴിഞ്ഞ ഗവൺമെന്റ് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇപ്പൊ കേരള ഗവൺമെന്റ് അതിൽ പങ്കാളിയാണ്. മാത്രമല്ല 99 കോടി രൂപയിലധികം അവിടെ നിന്ന് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വാങ്ങിച്ചിട്ടുണ്ട്. ആശയപരമായി അതിനോടുള്ള എതിർപ്പ് കരിക്കുലം ഫ്രീഡത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടരുത് എന്നതാണ്. രണ്ട്, ഇത് നടപ്പാക്കുന്ന സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുള്ള അവകാശം സംസ്ഥാന ഗവൺമെന്റ് നൽകണം എന്നതാണ്. PM ശ്രീ പദ്ധതിയുമായിട്ടുള്ള UDF സർക്കാരിന്റെ ആശയപരമായ നിലപാടുകൾ അറിയിക്കാനുള്ള കാര്യങ്ങൾ തയ്യാറാക്കുന്നതിന് വേണ്ടി ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയമിച്ചിട്ടുണ്ട്. അവര് റിപ്പോർട്ട് സമർപ്പിക്കും.
1: നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. പുനഃപരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നു എന്ന തരത്തിൽ ടെലഗ്രാമിൽ ചില ചാനലുകൾ സജീവമാണെന്നും 14,000 രൂപ മുതൽ 25,000 രൂപ വരെയാണ് ഇതിനായി ആവശ്യപ്പെടുന്നതെന്നും NTA അറിയിച്ചു. ചോദ്യപേപ്പർ ചോർന്നിട്ടില്ലെന്നും ഇത്തരം പ്രചാരണങ്ങൾ പൂർണ്ണമായും വ്യാജമാണെന്നും NTA വ്യക്തമാക്കി. 21-ന് നടക്കുന്ന നീറ്റ് പുനഃപരീക്ഷയ്ക്ക് സായുധ സേനയുടെ കൂടി സഹായത്തോടെ പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്തിയിട്ടുള്ളതെന്ന് NTA ഡയറക്ടർ ജനറൽ അഭിഷേക് സിംഗ് പറഞ്ഞു.
3: इस बार 37 दिन के अंदर हम परीक्षा करा रहे हैं, जिसमें कि बहुत जो उसमें सामान्यतः 4 से 5 महीने 6 महीने का समय लगता है, तो उस चीज को कंप्रेस करने के लिए जो मूवमेंट में समय लगता है 15-20 दिन का लगता था, वो 3 से 4 दिन में करने के लिए हमने मिनिस्ट्री ऑफ डिफेंस एयरफोर्स की भी सहायता ली है, जिससे कि प्रश्न पत्र सुरक्षित तरीके से अपने गंतव्य स्थान तक पहुंच जाए.
1: 2025-26 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപാദനം 1.78 ലക്ഷം കോടി രൂപയിലെത്തിയതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ഇത് 1.54 ലക്ഷം കോടി രൂപയായിരുന്നു. 15.6% വളർച്ചയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നതെന്നും ശ്രീ രാജ്നാഥ് സിംഗ് സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. 2020-21 കാലയളവിനേക്കാൾ 110% വർധനയാണിത്. പ്രതിരോധ രംഗത്തെ ഇന്ത്യയുടെ വ്യാവസായിക അടിത്തറ വ്യക്തമാക്കുന്നതാണ് ഈ വളർച്ചയെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. വൈക്കോൽ അവശിഷ്ടങ്ങൾ കത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് സുസ്ഥിര പരിഹാരം കണ്ടെത്തുന്നതിനായി കേന്ദ്രമന്ത്രിമാരായ ശിവരാജ് സിംഗ് ചൌഹാൻ, ഭൂപേന്ദർ യാദവ് എന്നിവരുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ ഉന്നതതലയോഗം ചേർന്നു. വൈക്കോലിന്റെ വ്യാവസായിക ഉപയോഗം പ്രോത്സാഹിപ്പിച്ചും പൊതുജന അവബോധം സൃഷ്ടിച്ചും കാർഷിക അവശിഷ്ടങ്ങൾ കത്തിക്കുന്ന രീതി അവസാനിപ്പിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രിമാർ വ്യക്തമാക്കി. ഡൽഹിയിലെ 70 താലൂക്കുകളിൽ ഇത് സംബന്ധിച്ച നിരീക്ഷണം സജീവമാണെന്നും ശ്രീ ചൌഹാൻ യോഗത്തിൽ പറഞ്ഞു. 2026-27 വർഷത്തിൽ വിള അവശിഷ്ട മാനേജ്മെന്റ് പദ്ധതിക്ക് കീഴിൽ 544 കോടിയിലധികം രൂപ വകയിരുത്തിയിട്ടുണ്ടെന്നും ഇതിൽ 272 കോടിയിലധികം രൂപ ഇതിനകം തന്നെ വിതരണം ചെയ്തതായും അദ്ദേഹം അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ബ്രന്റ് ക്രൂഡ് വില 5.4% താഴ്ന്ന് $78. മാർച്ച് മാസത്തിന് ശേഷം ആദ്യമായാണ് ബാരലിന് വില $80 താഴെയെത്തുന്നത്. US ഇറാൻ സമാധാന കരാറിൽ ധാരണയായതിനും ഹോർമുസ് കടലിടുക്ക് തുറക്കുമെന്ന പ്രഖ്യാപനം വന്നതിനും പിന്നാലെയാണ് എണ്ണവില താഴാൻ തുടങ്ങിയത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് എണ്ണവില $120 വരെ എത്തിയിരുന്നു. സാംസ്കാരിക പൈതൃക സംരക്ഷണത്തിൽ ഇന്ത്യയുടെ സുവർണകാലമായിരുന്നു കഴിഞ്ഞ 12 വർഷങ്ങൾ. രാജ്യത്തിന്റെ സാംസ്കാരികവും നാഗരികവുമായ പൈതൃകം വീണ്ടെടുക്കുന്നതിന് നിരവധി ചരിത്രപരമായ പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ഇക്കാലയളവിൽ നടപ്പിലാക്കിയത്. അയോധ്യയിലെ ശ്രീരാമക്ഷേത്രം പരമ്പരാഗത ശൈലിയിൽ നിർമ്മിച്ചത് ഇന്ത്യയുടെ വാസ്തുവിദ്യാ മികവിന്റെ പ്രതീകമായി മാറി. മധ്യപ്രദേശിലെ ഉജ്ജയിനിൽ 850 കോടിയോളം രൂപ ചെലവഴിച്ച് 1ാം ഘട്ടം പൂർത്തിയായ മഹാകാൽ ലോക് ഇടനാഴി അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും നിർമ്മിത ബുദ്ധിയുടെയും സമന്വയമാണ്. 2021 ഉദ്ഘാടനം ചെയ്ത കാശി വിശ്വനാഥ് കോറിഡോർ ചരിത്രപ്രസിദ്ധമായ കാശി വിശ്വനാഥ ക്ഷേത്രത്തെ ഗംഗാനദിയുമായി നേരിട്ട് ബന്ധിപ്പിക്കുന്നു. വാരാണസിയിൽ മാത്രം 48,000 കോടിയിലധികം രൂപയുടെ 580 വികസന പദ്ധതികൾക്കാണ് ഇക്കാലയളവിൽ തുടക്കമിട്ടത്. ഇന്ത്യയുടെ ബ്രിക്സ് അധ്യക്ഷതയിൽ 8-ാമത് ബ്രിക്സ് ലഹരി വിരുദ്ധ കർമ്മസമിതി വെർച്വൽ യോഗം ചേർന്നു. ഇന്ത്യ, ചൈന, എത്യോപ്യ, ഇന്തോനേഷ്യ, റഷ്യ, ദക്ഷിണാഫ്രിക്ക, UAE രാജ്യങ്ങളിലെ പ്രതിനിധികൾ യോഗത്തിൽ പങ്കെടുത്തതായി നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറിയിച്ചു. മയക്കുമരുന്ന് വെല്ലുവിളികൾ സംബന്ധിച്ച നിലവിലെ സാഹചര്യങ്ങളടങ്ങിയ റിപ്പോർട്ടുകൾ പ്രതിനിധികൾ യോഗത്തിൽ കൈമാറി. ലോകത്തെ ഫുട്ബോൾ ഇതിഹാസങ്ങൾക്ക് മാറ്ററിയിച്ച ദിനമായിരുന്നു ഇന്നത്തെ ഫിഫ ലോകകപ്പ് മത്സരങ്ങൾ. അർജന്റീനിയൻ ഇതിഹാസം മെസ്സിക്കൊപ്പം ഫ്രഞ്ച് താരം എംപാപ്പയും നോർവീജിയൻ താരം എർലിംഗ് ഹാർലൻഡും ഇന്നും പ്രകടനമാണ് കാഴ്ചവച്ചത്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ലോകകപ്പിൽ അർജന്റീനയുടെ ഉജ്ജ്വല തുടക്കത്തിനാണ് ലോകം സാക്ഷ്യം വഹിച്ചത്. വിശദാംശങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു.
4: ലോകം കാത്തിരുന്ന ആവേശപ്പൂരിൽ തകർപ്പൻ ജയത്തോടെ ലോകകപ്പിലെ നിലവിലെ ചാമ്പ്യന്മാരായ അർജന്റീന വരവറിയിച്ചിരിക്കുന്നു. ഇതിഹാസാരം മെസ്സിയുടെ മിന്നും ഫോമിൽ ആ ബൂട്ടിൽ നിന്നും പിറന്നത് എണ്ണം പറഞ്ഞ 3 ഗോളുകൾ. കളിയുടെ 17-ാം മിനിറ്റിൽ തന്നെ കൻസാസ് സിറ്റി സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ആരാധകർക്ക് മുന്നിൽ മിശിഹയുടെ കാലുകളിൽ നിന്ന് മാന്ത്രിക ഗോൾ പിറന്നു. മധ്യനിര താരം റോഡ്രിഗോ ഡിപോൾ നൽകിയ അസിസ്റ്റിൽ നിന്ന് മെസ്സിയുടെ ഇടംകാലൻ ഷോട്ട് അൾജീരിയൻ വലയിൽ പതിച്ചു. ലോകകപ്പിലെ മെസ്സിയുടെ 14-ാം ഗോളായിരുന്നു. തുടർന്ന് 60-76 മിനിറ്റുകളിൽ മെസ്സി ആഫ്രിക്കൻ ടീം ഗോൾ കീപ്പറെ നിസ്സഹായനാക്കി. 6 ലോകകപ്പുകളിൽ കളിക്കുന്ന ലോകത്തെ ആദ്യ ഫുട്ബോൾ താരം എന്ന റെക്കോർഡാണ് ഈ മത്സരത്തോടെ മെസ്സി സ്വന്തമാക്കിയത്. പിന്നാലെ 16 ഗോളുകൾ നേടി. ലോകകപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടുന്ന താരം എന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. മെസ്സിക്ക് പുറമെ എംബാപ്പയും ഹാലൻഡും ഇരട്ട ഗോളുകൾ കൊണ്ട് തിളങ്ങിയപ്പോൾ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും സവിശേഷ ദിനമായി മാറി ഇന്നത്തെ ദിവസം.
1: ഗ്രൂപ്പ് ജെയിൽ ഓസ്ട്രിയ ജോർദാനെ 1-3 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി 10:30 പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 1:30 ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സംഘർഷങ്ങൾക്കിടയിലും സമുദ്രഗതാഗതവും നാവികരുടെ സുരക്ഷയും ഉറപ്പുവരുത്താൻ രാജ്യങ്ങൾ ശ്രമിക്കണമെന്ന് G7 ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായി പ്രധാനമന്ത്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കാൻ മന്ത്രിസഭ ഉപസമിതിയെ നിയോഗിച്ചതായി മുഖ്യമന്ത്രി. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ട വ്യാജ പ്രചാരണങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ് നൽകി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ഇന്ത്യയുടെ വാർഷിക പ്രതിരോധ ഉൽപ്പാദനം 2025-26 കാലയളവിൽ 15% വളർച്ച കൈവരിച്ചതായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്. പശ്ചിമേഷ്യൻ സമാധാന കരാറിൽ ധാരണയായതിന് പിന്നാലെ അന്താരാഷ്ട്ര വിപണിയിൽ ക്രൂഡ് ഓയിൽ വിലയിൽ വൻ ഇടിവ്. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ ഫിഫ ലോകകപ്പിൽ ഉജ്ജ്വല തുടക്കവുമായി അർജന്റീന. പോർച്ചുഗൽ കോംബോ പോരാട്ടം ഇന്ന് രാത്രി 10:30. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: ഈ മഴക്കാലത്ത് തുണിയലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തിര പാടാണ്.
3: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്താ സൊല്യൂഷൻ?
3: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.

0: വയറിനാണെ ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങൾ അടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ NT Radio 91.2.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
3: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
4: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ കെ എം സി ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്. ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ് ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ഗാനമഞ്ജരിയിലേക്ക് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് ഗാനമഞ്ജരിയോടൊപ്പം കൂടെ ഉള്ളത് ആർജെ നിതിനാണ്. ജീവിതത്തിൽ പണം ഉണ്ടാക്കൂ, വലിയ സ്വപ്നങ്ങൾ കാണൂ, ഉയരങ്ങൾ കീഴടക്കൂ, പക്ഷേ ആ ഓട്ടത്തിനിടയിൽ നമ്മൾ ജീവിക്കാൻ ഒരിക്കലും ഒരിക്കലും മറക്കരുത്. ഒരു നിമിഷം മൊബൈലിൽ നിന്ന് മാറ്റിവെക്കൂ, പുറത്തേക്ക് ഇറങ്ങൂ, ആകാശത്തേക്ക് നിങ്ങൾ

ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ്റെ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്. തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ തന്നെ

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നമ്മൾ ബ്രേക്കിന് ശേഷം അങ്ങനെ തിരികെ വന്നിരിക്കുകയാണ് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയിലേക്ക്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ ഗാനമഞ്ജരിയിലേക്ക്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544700902. വേഗം ആയിക്കോട്ടെ, ഇപ്പൊ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, ഇത് ആരാണ് സംസാരിക്കുന്നത്? സുല്ലേട്ടാ, എങ്ങനുണ്ട്? ചായയോ കുടിച്ചോ? പനിയായിരുന്നോ? ആണല്ലേ, പനിയൊക്കെ കുറഞ്ഞല്ലേ? ഹോസ്പിറ്റലിൽ പോയായിരുന്നോ? പോയി. ഇന്ന് ഗാനമഞ്ചലിൽ നിന്ന് ഏത് പാട്ടാ ചേട്ടന് കേക്കണ്ടേ? ആ പാട്ടല്ലേ. ഇന്ന് ആർക്കെങ്കിലും ഡെഡിക്കേഷൻ ഉണ്ടോ
2: ചേട്ടാ?
1: പ്രത്യേകിച്ച് അങ്ങനൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേഷൻ ഉണ്ടല്ലേ. ഓക്കെ ചേട്ടാ, അപ്പൊ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഇത് നമുക്ക് അതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്. ഹായ് നിതിൻ, ഞാൻ രതീഷ് കരുനാഗപ്പള്ളിൽ നിന്നാണ്. എനിക്ക് ഗോഡ് ഫാദർ എന്ന സിനിമയിലെ നീർപ്പണുകൾ എന്ന പാട്ട് വെച്ച് തരുമെന്നാണ് ചേട്ടൻ ചോദിച്ചിരുന്നത്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

0: എന്റെ പൊന്നേ, ഈ കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാരൻ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനും ഇറച്ചിയും എന്ന് വേണ്ട, അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFT, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
4: വെറുതെ ജിമ്മിൽ പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വലുതുണ്ടാവോ?
5: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
6: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
8: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
9: ഒരു സൊല്യൂഷൻ ഉണ്ട്.
8: എന്താ സൊല്യൂഷൻ?
9: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
10: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
11: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
12: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
13: അങ്ങനെ മണിച്ചേട്ടൻ്റെ മനോഹരമായ നല്ല നാടൻ പാട്ട് കേട്ട് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ് എൻ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയിലേക്ക്. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിക്കൂ ഗാനമഞ്ചരിയിലേക്ക്. ഹലോ, ഗുഡ് ഈവനിംഗ്. ഇത് ആരാണ് സംസാരിക്കുന്നത്?
14: നമസ്കാരം, ഗുഡ് ഈവനിംഗ് നിതിൻ.
13: നമസ്കാരം ആനന്ദൻ ചേട്ടാ.
14: മനസ്സിലായില്ലേ?
13: യെസ്, എനിക്ക് മനസ്സിലായി.
14: ആനന്ദൻ തിലാനു. പിന്നെ ഒരുപാട് കുറച്ച് നാളായി നമ്മൾ സംസാരിച്ചിട്ട്.
13: ഒരു കുറെ നാളായി
14: ഇപ്പോഴും. പിന്നെ അപ്പൊ തുടർന്ന് പിന്നെയും എനിക്ക് നിതിന്റെ വിളിക്കാനും സംസാരിക്കുന്ന ആദ്യം എനിക്ക് സന്തോഷം, ഞാൻ എന്നെ അറിയിക്കട്ടെ.
13: ഓ, എനിക്ക് ഒരുപാട് സന്തോഷം ചേട്ടനായിട്ട് ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയത്. എങ്ങനെ പോകുന്നു ജീവിതം?
14: ആ ജീവിതം പേര് പോലെ തന്നെ ആനന്ദകരമായിട്ട്
13: പോകുന്നുണ്ട്. ഇന്ന് ഏത് പാട്ട് ചേട്ടന് വേണ്ടെന്ന്?
14: ഞാനിന്ന് നിതിൻ കണ്ണൂരിൽ നിന്നൊരു ബസ്സിൽ കയറി തിലാന്നൂര് എത്തുമ്പോഴേക്കും നല്ല മനോഹരമായ ഒരു പാട്ട് കേട്ടു.
13: ഏത് പാട്ടാണ് പറയൂ?
14: ബസ്സിൽ നിന്ന് നമ്മുടെ അയാൾ കഥ എഴുതുകയാണ് എന്ന പറഞ്ഞ സിനിമയില്ലേ, അതിനകത്തൊരു പാട്ടില്ലേ, ഏതോ നിദ്രതൻ. ആ പാട്ട് നിദ്രതൻ. ആ പാട്ട് നോക്കുമ്പോ തിലാന്നൂര് എത്തുമ്പോഴേക്കും ആ പാട്ട് പൂർത്തീകരിച്ച്
13: തീർച്ചയായും. അല്ലെങ്കിൽ ചേട്ടാ, അങ്ങനെ നമ്മള് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ വരുമ്പോഴായിരിക്കും നമുക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എത്തുന്നത്.
15: ഒട്ടുമിക്ക ആൾക്കാർക്ക് ഇങ്ങനെ വന്നിട്ടുണ്ട്.
14: അപ്പൊ ആ പാട്ട് തേച്ചും പൂർത്തീകരിച്ച് കേൾക്കാൻ പറ്റും. ഞാൻ വിചാരിച്ച ഏതായാലും അടുത്ത സ്റ്റോപ്പിൽ ഇറങ്ങാന്ന്. അതിനുള്ള ടിക്കറ്റ് പാസും കൂടി രണ്ട് സ്റ്റോപ്പും കൂടി ഇറങ്ങാണ്ട് കിടക്കാന്ന് തിലാന്തുരക്കുള്ള സ്റ്റോപ്പ്. പക്ഷെ എന്നാലും പിന്നെ ഞാൻ വിചാരിച്ച ഏതായാലും സാരമില്ല, എന്റെ റേഡിയോ വെച്ച് നിന്നോട് ബാക്കി
15: കാണാം. ഒട്ടും വിഷമിക്കണം, നമുക്ക് ആ പാട്ട് കേൾക്കാം ചേട്ടന് വേണ്ടി.
14: ഓക്കെ ഓക്കെ, എന്നാ ആ പാട്ട് തന്നെ എനിക്ക്
15: ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് നിട്ടുതരാം കേട്ടോ.
14: ഓക്കെ
15: ഓക്കെ. ഇത് അതിനോടൊപ്പം നമുക്കൊരു മെസ്സേജ് ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, ഞാൻ തഴവിൽ നിന്നും ഗൗരിയാണ്. എനിക്ക് ഡൂഡ് എന്ന മൂവിയിലെ ആ സാഡ് സോങ് വെച്ച് തരുമോ പ്ലീസ് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഗൗരിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള പാട്ടുകൾക്കായി വിളിക്കാം എൻ റേഡിയോ 91.2 ഗാനമഞ്ജരിയിലേക്ക്.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെയെത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരി നിന്ന് കൂടെ ഉള്ളത് അറിഞ്ഞ നിതിനാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ തരാനായിട്ട്. അപ്പോൾ അതിനായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 9544707092. വേഗം തന്നെ വിളിച്ചോളൂ. ഈ നല്ലൊരു സായനത്തിൽ നല്ലൊരു ചായയും നല്ലൊരു പാട്ടും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് നല്ല അടിച്ചു പൊളിച്ച് നമുക്ക് പോകാനായിട്ട് വേഗം തന്നെ വിളിക്കും. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാനായിട്ട് ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരിച്ചു വരാം.
2: ഹലോ, ഗുഡ് ഈവനിങ്, ഇതാരാണ് സംസാരിക്കുന്നത്?
3: ഹലോ, ആരാണ്? നിതിനോ?
2: അതെ, നിതിനാണെന്ന്.
3: നിതിനെ, ഞാൻ ഷാജാനക്കായാണ്.
2: ഷാജാനക്കായ, എവിടുന്നാണ് വിളിക്കുന്നത്?
3: ഞാൻ ഇവിടെ അടുത്ത മരുന്നക്കുളങ്ങര വടക്ക്.
2: മരുന്നക്കുളങ്ങര.
3: ഞാൻ നിതിനെ ഓണാട്ടേരെ പാസഞ്ചേരിലും വൈകിട്ട് ഗാനഞ്ചേരിയിലും എല്ലാം വിളിക്കുന്ന ആൾ. അതല്ലേ നിതിനാണെന്ന്.
2: ആണെങ്കിലും നമ്മള് ഇത് കേൾക്കുന്ന പ്രേക്ഷകർക്ക് മനസ്സിലാവണ്ടേ ഇത് ആരാണ്, ഇത് എവിടെ നിന്നാണ് വിളിക്കുന്നതൊക്കെ.
3: ഷാജാനക്കാന്ന് പറയുമ്പോ മിക്കവാറും ഉള്ള ശ്രോതാക്കൾക്ക് എല്ലാം അറിയാം. ഞാൻ എന്റെ റേഡിയോ പക്കം മുതലുള്ള
2: ആളാണല്ലേ. ഓക്കെ, അപ്പൊ
3: ഞാനിപ്പോ വിളിച്ചത് രാക്ഷസ രാജാവ് എന്ന സിനിമ. ഇന്ത്യ ഇനി ഒരു ജന്മം തന്നിടുമോ എനിക്ക് നിറമാർന്ന
2: കണ്ണുകളോ.
3: ആ പാട്ട് വേണം എല്ലാവർക്കും വേണ്ടി, എനിക്കും ഒപ്പം റേഡിയോ കേൾക്കുന്ന
2: എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് ഷാജഹാനക്ക അല്ലേ.
3: തീർച്ചയായിട്ടും.
2: ഓക്കെ, അപ്പൊ സുഖമായിട്ടിരിക്കുന്നു അല്ലേ?
3: ആ, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. എപ്പോഴും നമ്മളെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത രണ്ട് സാധനമാണ്, ഒന്ന് ന്യൂസ് പേപ്പറും ഒന്ന് റേഡിയോ.
2: പിന്നെ
3: മാധ്യമങ്ങളും ഓൺലൈനും ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സപ്പും ഒക്കെ
2: ഉണ്ടെങ്കിൽ
3: ന്യൂസ് പേപ്പർ ആൻഡ് റേഡിയോ. അതാണ് നമ്മുടെ.
2: അപ്പോൾ ചേട്ടൻ വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം കേട്ടോ.
3: ശരിയാക്കി.
2: ഓക്കെ, ശരി കേട്ടോ. അപ്പോൾ ചേട്ടൻ ചോദിച്ച പാട്ട് നമുക്ക് വെച്ചു കൊടുക്കാം. പക്ഷെ അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ്, ഹലോ നിതിൻ, ഞാൻ കൊല്ലം കടപ്പാക്കടലിൽ നിന്ന് മാധുരിയാണ്. നിതിന് സുഖമെന്ന് വിശ്വസിക്കുന്നു. നിതിൻ ഫുട്ബോളൊക്കെ കാണാറുണ്ടോ? കാണാറുണ്ട്. എനിക്ക് ആടുപുലിയാട്ടം എന്ന സിനിമയിലെ കറുപ്പാന കണ്ണടി എന്ന സോങ് വെച്ചു തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് മാധുരി ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഒരു ചെറിയ ബ്രേക്കിന് ശേഷം നമ്മൾ വീണ്ടും തിരികെ തിരികെയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് കൂടെ ഉള്ളത് അറിഞ്ഞ നിതിരാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്തരായിട്ട് നിങ്ങൾ വേഗം തന്നെ വിളിക്കൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് ഗാനമഞ്ജരിയിലേക്ക് വിളിക്കേണ്ട നമ്പർ ഇതാണ്, 954-7000-9192. വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ കോളുകൾക്കായി ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം.
2: ഹലോ, ഗുഡ് ഈവനിംഗ്. ഇത് ആരാണ് സംസാരിക്കുന്നത്? അല്ലേട്ടാ,
3: ചായ
2: കുറച്ച്
3: തിരക്കായിരുന്നു. സുഖമാണോ? ചായ കുടിച്ചോ?
2: ചായ കുടിയൊക്കെ
3: ഉള്ളല്ലേ. ഇനി ഏത് പാട്ടാ ചേട്ടന് വേണ്ടേ?
2: അങ്ങാടിക്കപ്പുറത്ത്
3: തൂവൻ തൂവൽ. ഓക്കെ, നമുക്കിന്ന് ആ പാട്ട് കേൾക്കാം. ഇന്ന് ഡെഡിക്കേഷൻ ഉണ്ടോ ആ പാട്ടിന്? അമ്പാടി മുക്ക്. കൂട്ടാന്റെ പേര് പറയൂ.
2: മുരളീധരൻ.
3: മുരളീധരൻ. അപ്പൊ മുരളീധരൻ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ
2: ചേട്ടാ.
3: ഇത് അതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും ഉണ്ട്. ഹായ്, എന്റെ റേഡിയോ, ഞാൻ സിന്ധു തഴവയിൽ നിന്നാണ്. മിനു മിനുങ്ങും പോലൻ കൺകൾ വെൺ ചന്ദ്രിക ചാർത്തിയ ചുടികൾ എന്ന ഗാനം വെച്ച് തരണേ എന്ന് ചോദിച്ചിരിക്കുകയാണ് സിന്ധു ചേച്ചി. അപ്പോൾ ചേച്ചിക്ക് വേണ്ടി നമുക്ക് ഈ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

0: ഒരു നാടിന്റെ പാട്ടുപെട്ടി, ഇഷ്ടം പോലെ പാട്ടുകളുമായി രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഇന്ന് കൂടെ ഉള്ളത് അർജന്റീനയാണ്. അപ്പോൾ വേഗം തന്നെ വിളിക്കൂ, ഇഷ്ടപ്പെട്ട പാട്ടുകളും ഡെഡിക്കേഷൻസും ഒക്കെ പറയാനായിട്ട് വിളിക്കണ നമ്പർ ഇതാണ്, 9544700921. വേഗം തന്നെ വിളിച്ചോളൂ, നമുക്കൊരു കോളിലേക്ക് പോകാം. ഹലോ
2: ഹലോ,
1: കുറച്ച് തിരക്കുകളായിരുന്നു. ഇത് ആരാണ് വിളിക്കുന്നത്? പേര് പറ. എവിടുന്നാണ് വിളിക്കുന്നത് കൂടെ പറയൂ. വീണ്ടും വീട് മാറിയോ? ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട് ഈ വീട്? എങ്ങനെയുണ്ട് വെള്ളത്തിന് ബുദ്ധിമുട്ടുണ്ടല്ലേ?
2: വെള്ളത്തിന് പറഞ്ഞാലേ, മഴ വീണാ വെള്ളം മുറ്റം മൊത്തവും വെള്ളം
1: ആണല്ലേ. അപ്പൊ ഷൈജമ്മക്ക് ഏത് പാട്ടാ ഇന്ന് വേണ്ടേ?
2: നമ്മളിപ്പോ
1: ആലിങ്കടവിലല്ലേ. ഷൈജമ്മക്ക് ഏത് പാട്ടാ വേണ്ടേ?
2: നല്ലൊരു
1: പാട്ട്
2: മോനെ.
1: ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
3: നമസ്കാരം, ഞാൻ
1: ചേട്ടാ.
3: പിന്നെ എനിക്കിത് പാട്ട് വേണം. അത് ഇത് കഴിഞ്ഞിട്ട് ആ കച്ചി പറഞ്ഞ പാട്ട് കഴിഞ്ഞിട്ട് പറയുമ്പോ അവന്
1: പാട്ട് വേണം അല്ലേ?
3: എന്റെ പേര് വർഗീസ്
1: ഏട്ടൻ. അപ്പോൾ വർഗീസ് ഏട്ടന് വേണ്ടി ആ പാട്ട് വേണല്ലേ? ഓക്കെ, എന്നാ രണ്ട് പാട്ട് നമുക്ക് ഇതിനോടൊപ്പം പ്ലേ ചെയ്യാം കേട്ടോ.
3: ഓ ശരി,
1: ഓക്കെ ചേട്ടാ, ശരി.

0: എന്റെ പൊന്നെ, ഈ കരുനാപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാപ്പള്ളിയും മാറി. കരുനാപ്പള്ളി ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടു, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാവുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീന് ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിന്നെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: ശ്വാസകോശ രോഗങ്ങൾക്ക് ഇനി അത്യാധുനിക പരിചരണം. കരുനാഗപ്പള്ളി AM ഹോസ്പിറ്റലിൽ പ്രമുഖ പൾമണോളജിസ്റ്റ് ഡോക്ടർ ശ്രീനാഥൻ നായരുടെ OP സേവനം June 1 മുതൽ രാവിലെയും വൈകിട്ടും ലഭ്യമാണ്. ന്യൂമോണിയ, TB, ആസ്മ, അലർജി രോഗങ്ങൾക്ക് അലർജി ടെസ്റ്റിംഗ്, PFD, ICU തുടങ്ങിയ അത്യാധുനിക സൗകര്യങ്ങളോടെ AM ഹോസ്പിറ്റൽ, കരുനാഗപ്പള്ളി.
2: കുറഞ്ഞ സമയത്തിനുള്ളിൽ നാട്ടിലും വിദേശത്തും നിങ്ങൾ ആഗ്രഹിച്ച ജോലി നേടുന്നതിനാവശ്യമായ കേന്ദ്ര ഗവൺമെന്റ് കോഴ്സുകളായ ഇലക്ട്രീഷ്യൻ, ഇലക്ട്രോണിക് മെക്കാനിക്, സർവേയർ വിത്ത് ഓട്ടോ കാർഡ് ആൻഡ് ടോട്ടൽ സ്റ്റേഷൻ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ വിത്ത് ഓട്ടോ കാർഡ്, മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ, മെക്കാനിക് ഡീസൽ, ഫിറ്റർ, കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ആൻഡ് പ്രോഗ്രാമിംഗ് അസിസ്റ്റന്റ് എന്നീ കോഴ്സുകളിലേക്ക് അടുത്ത അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9746238320, 9447955116. മാതാ അമൃതാനന്ദമയി മിഷൻ ട്രസ്റ്റ് പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, പുതിയകാവ്, കരുനാഗപ്പള്ളി.
4: രശ്മി ഹബി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: യെസ്, നമ്മളങ്ങനെ മനോഹരമായിട്ടുള്ള രണ്ട് പാട്ടായി കേട്ട് നമ്മൾ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരിയിൽ ഇന്ന് കൂടെ ഉള്ളത് RJ നിതിനാണ്. ഇഷ്ടപ്പെട്ട പാട്ടുകളെ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിക്കൂ. വിളിക്കുന്ന നമ്പർ ഇതാണ്, 9544700912. അപ്പോൾ നമുക്കിപ്പോൾ ഒരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോയിട്ട് തിരികെ വരാം. ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്? ആ ചേട്ടാ, ചേട്ടൻ ഏത് പാട്ടാണ് ഗാനമഞ്ചലിൽ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
6: എനിക്ക് വേണ്ടത് നമ്മുടെ സലീം കുമാറിന്റെ, അതായത് കഥ എഴുതുമ്പോൾ, എന്റെ പേര് മറന്നുപോയി.
5: കഥ എഴുതുമ്പോൾ? കഥ എഴുതുമ്പോഴാണോ? കഥ പറയുമ്പോൾ?
6: കഥ പറയുമ്പോൾ, അതെ അതെ. കുമാറിന്റെ ആ ഗാനമുണ്ടല്ലോ, കവിയായിട്ട് വന്നിട്ട്
5: വ്യത്യസ്തനാം ഒരു ബാർബറാം ബാലൻ, ഓക്കെ, ആ പാട്ടാണ് ഇന്ന് വേണ്ടത് അല്ലേ?
6: തീർച്ചയായിട്ടും, തീർച്ചയായിട്ടും ആ ഗാനമാണ് വേണ്ടത്.
5: ഓക്കെ, നമ്മുടെ സലീമേട്ടന്റെ വിയോഗത്തിൽ നമുക്ക് ആ പാട്ട് കേൾക്കാം എന്തായാലും. എന്തോ,
6: അതെ, തീർച്ചയായിട്ടും. അങ്ങനെയല്ല, ഞാൻ പലവട്ടം ഇങ്ങനെ ഈ ആ പാട്ടൊക്കെ ചോദിച്ചപ്പോ നേരത്തെ ബുക്ക് ചെയ്തു, പലവട്ടം കാത്തിരുന്ന വാഴയുടെ ചോദ്യം എന്നുള്ള പാട്ടൊക്കെ.
5: പലവട്ടം കാത്തിരുന്ന് ഞാൻ കോളേജിൻ മൈതാനത്ത്. ഓക്കെ,
6: അദ്ദേഹം വളരെ ഒരു കട്ടായ ഒരു നടനായിരുന്നു,
5: ഒരു പ്രതിഭ തന്നെയായിരുന്നു സലീമേട്ടൻ.
6: അതെ, വെറൈറ്റി. അദ്ദേഹത്തിന് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ടത് മായാവിന്റെ ആ രംഗമാണ്,
5: ശ്രാങ്ക്, കണ്ണൻ ശ്രാങ്ക്.
6: ആ കണ്ണൻ ശ്രാങ്കായിട്ട് ആ രംഗം എന്ന് പറഞ്ഞ, പിന്നെ അത് കഴിഞ്ഞിട്ട് ശശി ശശി
5: അത് മലവാടി ആർട്സ് ക്ലബിനകത്ത്.
6: അതെ അതെ, അതൊക്കെ നമുക്ക് മറക്കാൻ പറ്റത്തില്ല. കാര്യം അത് ഒരു വെറൈറ്റി, ഒരു കോമഡി തന്നെ അതൊക്കെ.
5: അതെ അതെ അതെ, ഒരിക്കലും മറക്കാൻ പറ്റത്തില്ല.
6: വ്യത്യസ്തനായ കോമഡിക്കാരനായതുകൊണ്ട് അദ്ദേഹം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയും കൂടാണ്.
5: എനിക്കും ഒരുപാട് ഇഷ്ടമാണ് സലീമേട്ടനെ.
6: ഈ പ്രോഗ്രാം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ആ ഗാനം ഞാൻ
5: ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ് അല്ലേ?
6: അതെ അതെ, എല്ലാവർക്കും സംഭാവന ചെയ്തിരിക്കും. എല്ലാവർക്കും ഈ ഗാനം ഒന്ന് കേൾക്കട്ടെ, അന്നേരം നല്ലൊരു ദിവസം ആശംസിക്കുന്നു.
5: ഓക്കെ,
6: താങ്ക് യു എവരിബഡി.
5: ഓക്കെ ചേട്ടാ,
6: ശരി, ഓക്കെ.
5: ഇത് അതിനോടൊപ്പം നമുക്കൊരു മറ്റൊരു മെസ്സേജ് ഉണ്ട്. ഹായ് നിതിൻ, ഗുഡ് ഈവനിങ്. കവിയും പ്രശസ്ത ഗാനരചയിതാവുമായിരുന്ന ഫർണിക്കാവ് ശ്രീകുമാറിന്റെ ഓർമ്മ ദിവസമാണ് ഇന്ന്. അദ്ദേഹം രചിച്ച ആശീർവാദം എന്ന സിനിമയിലെ ആയിരവല്ലി തിരുനടയിൽ എന്ന് തുടങ്ങുന്ന ഗാനം വെച്ച് തരുമോ എന്ന് ചോദിച്ചിരിക്കുകയാണ് ചേരാവള്ളി ശിവൻ ചേട്ടൻ. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ഈ പാട്ട് വെച്ചു കൊടുക്കാം.

0: വെറുതെ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണിയൊക്കെ ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തര പാടാണ്.
5: ഒരു സൊല്യൂഷൻ ഉണ്ട്.
4: എന്താ സൊല്യൂഷൻ?
5: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങിക്കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
6: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
7: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
8: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
9: യെസ്, നമ്മളങ്ങനെ വീണ്ടും ഇവിടെ തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരിയാണ്. ഇന്ന് ഗാനമഞ്ജരിയിൽ കൂടെ ഉള്ളത് അറിഞ്ഞ നിതിനാണ്. നമ്മളങ്ങനെ പാട്ടിന്റെ ഒരു യാത്രയിലൂടെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ യാത്രയിൽ നിങ്ങൾക്കും പങ്കുചേരാം. അതിനായിട്ട് വേഗം തന്നെ വിളിക്കൂ. വിളിക്കണം നമ്പർ ഇതാണ്, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു കോൾ ഉണ്ട്, നമുക്ക് ആ കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? ഹലോ ഹലോ നമസ്കാരം. ഇത് ആരാണ് സംസാരിക്കുന്നത്? രാധാമണി അമ്മയാണോ? അമ്മ എവിടുന്നാ വിളിക്കുന്നേ? എവിടുന്നാ? ആ ഓക്കെ. അമ്മക്ക് ഏത് പാട്ടാ വേണ്ടേ?
10: ഒറ്റയ്ക്ക്
9: പാടുന്ന പൂങ്കുയിൽ എന്ന പാട്ട് വെച്ചേർന്നല്ലേ. അതായത് വൈക്കം വിജയലക്ഷ്മി ചേച്ചി പാടിയ പാട്ട് അല്ലേ? ഓക്കെ, നമുക്ക് ആ പാട്ട് കേൾക്കാം കേട്ടോ. ഇത് ആരാ അമ്മയ്ക്ക് പറഞ്ഞു തന്നെ ഈ പാട്ട്?
10: ആരും പറയുന്നില്ല.
9: ശരി അമ്മേ, നമുക്ക് എന്നാ ഈ പാട്ട് കേൾക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ ഇതിനോടൊപ്പം നമുക്ക് മറ്റൊരു മെസ്സേജും കൂടെ ഉണ്ട്. ഹായ് ഗാനമഞ്ജരി, എന്റെ പേര് ജ്യോതി. എനിക്ക് പ്രിയമാനവളെ എന്ന സിനിമയിലെ എന്നവോ എന്നവോ എന്ന പാട്ട് വെച്ച് തരുമെന്ന് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനോടൊപ്പം ആ പാട്ടും കേൾക്കാം.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എൻ്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ്. ഗാനമഞ്ജരി ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനായിട്ട് വേഗം തന്നെ വിളിച്ചോളൂ. വിളിക്കേണ്ട നമ്പർ 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ കേൾക്കാനും നിങ്ങളുടെ ഡെഡിക്കേഷൻസ് പറയാനും നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാനുമായിട്ട് വേഗം തന്നെ വിളിക്കൂ. നമ്പർ ഞാൻ ഒന്നും കൂടെ പറയാം, 9544700912. വേഗം തന്നെ വിളിച്ചോളൂ. ഇപ്പോൾ നമുക്കൊരു മെസ്സേജ് ഉണ്ട്, നമുക്ക് ആ മെസ്സേജിലേക്ക് പോകാം.
2: ഹലോ ചേട്ടാ, എൻ്റെ പേര് അശ്വിൻ സന്തോഷ്, ഞാൻ കരുനാഗപ്പള്ളി തഴവിൽ നിന്നാണ് വിളിക്കുന്നത്. എനിക്ക് കാവാണേ നല്ല കാവാണേ എന്ന സോങ് വെച്ച് തരുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അശ്വിന് വേണ്ടി നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം. ഇതാ ഇതിനോടൊപ്പം മറ്റൊരു മെസ്സേജും കൊണ്ട്. ഹായ് നിതിൻ, ചാത്തന്നൂരിൽ നിന്നും രാജീവാണ്. എനിക്ക് വേണ്ട പാട്ട് മേലേ വാര്യത്തെ മാലാക കുട്ടികൾ എന്ന പടത്തിലെ ദാസേട്ടനും ചിത്രചേച്ചിയും പാടിയ കാണാപ്പൂങ്കിൽ ഒരു കവിത പാടിയോ എന്ന പാട്ട് ചോദിച്ചിരിക്കുകയാണ്. അപ്പോൾ ചേട്ടന് വേണ്ടി നമുക്ക് ആ പാട്ട് ഇതിനോടൊപ്പം കേൾക്കാം.

യെസ്, നമ്മളങ്ങനെ വീണ്ടും തിരികെ എത്തിയിരിക്കുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ആയിരുന്നു. ഗാനമഞ്ജരി ഇത്രയും നേരം നിങ്ങളോടൊപ്പം കൂടെ ഉണ്ടായിരുന്ന അറിഞ്ഞ നിതിനാണ്. അപ്പോൾ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യേണ്ട സമയമായിരിക്കണം, 6 മണി ആയിരിക്കുകയാണ്. അപ്പോൾ തുടർന്നും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കൂ ഇത് എന്റെ റേഡിയോ 91.2. അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മനോഹര ഗാനങ്ങൾക്കായി ട്യൂൺ ചെയ്യൂ എൻ്റെ റേഡിയോ 91.2.

ഹൃദയത്തിന്റെ മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിന്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിന്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ മറക്കാത്ത ട്യൂൺ ചെയ്യും.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും ഇരുവരും ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിലുള്ള ഉഭയകക്ഷി കൂടിക്കാഴ്ച അല്പസമയത്തിനകം. 2025 ഫെബ്രുവരിയിൽ വാഷിംഗ്ടൺ DC നടന്ന കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരു നേതാക്കളും നേരിട്ട് ചർച്ച നടത്തുന്നത് ഇതാദ്യമാണ്. ഉഭയകക്ഷി സഹകരണം ശക്തമാക്കുന്നതിനെക്കുറിച്ചും പ്രാദേശികവും അന്തർദേശീയവുമായ സമകാലിക വിഷയങ്ങളെക്കുറിച്ചും ഇരുവരും ചർച്ച ചെയ്യും. നയതന്ത്രപരമായി ഏറെ പ്രാധാന്യം കൂടിക്കാഴ്ചയ്ക്കുണ്ടെന്നാണ് വിലയിരുത്തൽ. പശ്ചിമേഷ്യാ സംഘർഷം, ഊർജ്ജ സുരക്ഷ എന്നിവ സംബന്ധിച്ച കാര്യങ്ങളും ഇരു നേതാക്കളും ചർച്ച ചെയ്തേക്കും. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോണ്ടെയർ, ജർമ്മൻ ചാൻസലർ ഫെഡറിക് മേഴ്സ് എന്നിവരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. വികസ്വര രാജ്യങ്ങളുടെ സാമ്പത്തിക മടങ്ങിവരവിനായി അന്താരാഷ്ട്ര സാമ്പത്തിക സ്ഥാപനങ്ങൾ പിന്തുണ നൽകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സുസ്ഥിര സാമ്പത്തിക വളർച്ചയുമായി ബന്ധപ്പെട്ട G7 വർക്കിംഗ് സെഷനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. G7 രാജ്യങ്ങളും IMF ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളുടെ പ്രതിനിധികളും വർക്കിംഗ് സെഷനിൽ പങ്കെടുത്തു. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. കഴിഞ്ഞ സർക്കാർ പദ്ധതിയിൽ ഒപ്പുവച്ച് പണം വാങ്ങിയതാണെന്നും സംസ്ഥാന സർക്കാർ PM ശ്രീയിൽ പങ്കാളിയാണെന്നും മന്ത്രിസഭാ യോഗത്തിന് ശേഷമുള്ള വാർത്താസമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞു. കരിക്കുലം നിശ്ചയിക്കാനും പദ്ധതിക്കായി സ്കൂളുകൾ തെരഞ്ഞെടുക്കാനുമുള്ള അവകാശം സംസ്ഥാന സർക്കാരിനായിരിക്കും. ഇക്കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുന്ന കാര്യം പരിശോധിക്കാനും റിപ്പോർട്ട് സമർപ്പിക്കാനും മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. PM ശ്രീയിൽ നിന്നും മുൻ സർക്കാർ പണം കൈപ്പറ്റി എന്ന മുഖ്യമന്ത്രിയുടെ പരാമർശം വസ്തുതാ വിരുദ്ധമാണെന്ന് മുൻ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. PM ശ്രീ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു നടപടിക്രമവും LDF സർക്കാർ സ്വീകരിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. SSK ഫണ്ട് കിട്ടുന്നതിനുവേണ്ടി താൽക്കാലിക നടപടി മാത്രമാണ് LDF സർക്കാർ സ്വീകരിച്ചതെന്നും PM ശ്രീയുമായി ബന്ധപ്പെട്ട നടപടികൾ മരവിപ്പിക്കാൻ മന്ത്രിസഭ തീരുമാനിച്ച വിവരം കേന്ദ്ര സർക്കാരിനെ അറിയിച്ചിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിന്റെ പേരിലാണ് PM ശ്രീ പദ്ധതി സംസ്ഥാനത്ത് നടപ്പാക്കാതിരുന്നതെന്ന് BJP നേതാവ് K.സുരേന്ദ്രൻ ആരോപിച്ചു. രാജ്യമാകെ ബാധകമായ കാര്യത്തിൽ നിന്നും കേരളത്തിന് മാറി നിൽക്കാൻ കഴിയില്ലെന്നും PM ശ്രീ കരിക്കുലത്തിൽ കേന്ദ്രം ഇടപെടുമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ കഴിഞ്ഞ 12 വർഷത്തിനിടയിൽ കൈവരിച്ച നേട്ടങ്ങളെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. പ്രവാസികൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിൽ റീജിയണൽ പാസ്പോർട്ട് ഓഫീസുകൾ നിർണായക പങ്കുവഹിക്കുന്നതായും മന്ത്രി പറഞ്ഞു.
1: The RPO fulfills that very important role in providing the much needed passport and travel documents to our migrant people. And for our society, for people here, passport is not just a document. It is the gateway to a better life, to opportunities, even for our students for higher studies.
0: PM വികസിത് ഭാരത് റോസ്ഗർ യോജനാ പ്രകാരമുള്ള 2,400 കോടി രൂപയുടെ ഇൻസെന്റീവ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വെള്ളിയാഴ്ച ന്യൂഡൽഹിയിൽ വിതരണം ചെയ്യും. 15 ലക്ഷത്തോളം പേർക്കാണ് പദ്ധതിയിലൂടെ ഇതുവരെ തൊഴിൽ ലഭ്യമാക്കിയത്. ആദ്യമായി ജോലിയിൽ പ്രവേശിക്കുന്നവർക്ക് 15,000 രൂപ വരെയാണ് കഴിഞ്ഞ ഓഗസ്റ്റിൽ ആരംഭിച്ച ഈ പദ്ധതിയിലൂടെ ഇൻസെന്റീവ് ലഭിക്കുക. തിരുവനന്തപുരം, കൊല്ലം, കോട്ടയം, കൊച്ചി, കോഴിക്കോട്, കണ്ണൂർ എന്നിവിടങ്ങളിലും 19-ന് പ്രത്യേക പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിശോധിക്കാനും ആവശ്യമായ പരിഹാര നടപടികൾ നിർദ്ദേശിക്കാനുമായി ജിയോ ടെക്നിക്കൽ വിദഗ്ധരെ നിയമിക്കാൻ തീരുമാനിച്ചതായി പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ അറിയിച്ചു. ദേശീയപാതാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് അടുത്തിടെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായ പ്രശ്നങ്ങളും അതിനെ തുടർന്ന് ജനങ്ങൾക്കിടയിൽ ഉയർന്ന ആശങ്കകളും പരിഹരിക്കുന്നതിന്റെ ഭാഗമായാണ് ഈ നടപടി. ദേശീയപാത അതോറിറ്റി ഓഫ് ഇന്ത്യ അധികൃതരുമായി തിരുവനന്തപുരത്ത് നടത്തിയ ഉന്നതതല യോഗത്തിലാണ് തീരുമാനം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്നതിനാൽ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. മന്ത്രി സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ നടന്ന യോഗമാണ് ഇതിന് അനുമതി നൽകിയത്. ജൂൺ 30 വരെ വൈകുന്നേരം 6-നും 12-നും ഇടയിലായിരിക്കും നിയന്ത്രണം. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കൊലിയക്കോട്.
3: പസഫിക് സമുദ്രത്തിൽ എല്ലിനോ പ്രതിഭാസം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അന്തരീക്ഷ ഊഷ്മാവ് വർദ്ധിച്ചതിനാലാണ് രാജ്യത്താകെ വൈദ്യുതി ലഭ്യതയിൽ വലിയ തോതിലുള്ള കുറവുണ്ടായിരിക്കുന്നത്. സംസ്ഥാനത്ത് ജൂൺ 1 തന്നെ മൺസൂൺ എത്തിയെങ്കിലും മഴ വേണ്ടത്ര ലഭിക്കാത്തതിനാൽ അന്തരീക്ഷ താപനില കാര്യമായി കുറഞ്ഞിട്ടില്ല. ആകെ 4100 MW ആവശ്യകതയാണ് പ്രതീക്ഷിച്ചിരുന്നതെങ്കിലും 4900 MW വരെ ഉയരുന്ന സ്ഥിതിയുണ്ട്. വൈദ്യുതി ഉപയോഗത്തിലും 10 ദശലക്ഷം യൂണിറ്റിന്റെ വർധനയുണ്ടായിട്ടുണ്ട്. വൈദ്യുതി ലഭ്യതയിൽ രൂക്ഷമായ പ്രതിസന്ധി നേരിടുന്ന സാഹചര്യത്തിൽ ഈ മാസം 30 വരെ വൈകുന്നേരം 6-നും രാത്രി 12-നും ഇടയിൽ പരിമിതമായ തോതിൽ വൈദ്യുതി നിയന്ത്രണം ആവശ്യമായി വന്നേക്കാമെന്ന് KCB അറിയിച്ചു.
0: സംസ്ഥാനത്ത് പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ തുടരുകയാണ്. കോഴിക്കോട് ജില്ലയിൽ പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് 1 മരണം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വയനാട്ടിൽ കടുത്ത പനിയും ഛർദിയും ബാധിച്ച് ആദിവാസി യുവതി മരിച്ചു. കുറ്റിവയൽ ഉന്നതിയിലെ ശ്രീകുട്ടിയാണ് മരിച്ചത്. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പഴയരിക്കണ്ടത്ത് 2 കുട്ടികൾക്ക് ഷിഗല്ല രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് ജില്ലാ മെഡിക്കൽ സംഘം പ്രദേശം സന്ദർശിക്കുകയും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ അടിയന്തര യോഗം ചേരുകയും ചെയ്തു. മുൻകരുതൽ നടപടിയുടെ ഭാഗമായി പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകൾ അടിയന്തരമായി ക്ലോറിനേറ്റ് ചെയ്യാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: പഴയരിക്കണ്ടം സ്വദേശികളായ 9-ഉം 4 വയസ്സുള്ള കുട്ടികൾക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ രോഗബാധ ഉണ്ടായത്. രോഗലക്ഷണങ്ങൾ കണ്ടതിനെ തുടർന്ന് ഇവരെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും ഇടുക്കി മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിക്കുകയായിരുന്നു. സ്റ്റൂൾ കൾച്ചർ പരിശോധനയിലൂടെ ഷിഗല്ല സ്ഥിരീകരിച്ച കുട്ടികളുടെ ആരോഗ്യനില നിലവിൽ തൃപ്തികരമാണെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ അറിയിച്ചു. കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുടിവെള്ള സാമ്പിളുകൾ പരിശോധനയ്ക്കായി ശേഖരിക്കുകയും വെള്ളം ക്ലോറിനേറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ മെഡിക്കൽ ഓഫീസറുടെ നേതൃത്വത്തിലുള്ള വിദഗ്ധ സംഘമാണ് പ്രദേശത്ത് നേരിട്ടെത്തി പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. തുടർന്ന് നടന്ന അവലോകന യോഗത്തിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രതിനിധികളും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുത്ത് തുടർ നടപടികൾ വിലയിരുത്തി.
0: സംസ്ഥാനത്ത് ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 6 ജാഗ്രത പ്രഖ്യാപിച്ചു. 9 ജില്ലകളിൽ ഇന്നും 7 ജില്ലകളിൽ നാളെയും മഞ്ഞ ജാഗ്രതയാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. രാത്രി 10:30 മത്സരം. ഇംഗ്ലണ്ട് ക്രൊയേഷ്യ മത്സരം രാത്രി 1:30 ആരംഭിക്കും. ഖാന പനാമ മത്സരം നാളെ പുലർച്ചെ 4:30. ഉസ്ബെക്കിസ്ഥാൻ കൊളംബിയ മത്സരം രാവിലെ 7:30. ലയണൽ മെസ്സിയുടെ ഹാട്രിക്കിലൂടെ അർജന്റീനയുടെ ആവേശ പോരാട്ടത്തിനാണ് ലോകകപ്പ് ഇന്ന് സാക്ഷ്യം വഹിച്ചത്. എതിരില്ലാത്ത 3 ഗോളുകൾക്കാണ് അർജന്റീന അൾജീരിയയെ പരാജയപ്പെടുത്തിയത്. ഇംഗ്ലണ്ടിൽ നടക്കുന്ന ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് നെതർലൻഡ്സിനെ നേരിടും. രാത്രി 7:00 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. G7 ഉച്ചകോടിയുടെ പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അല്പസമയത്തിനകം കൂടിക്കാഴ്ച നടത്തും. ഉഭയകക്ഷി സഹകരണവും സമകാലിക വിഷയങ്ങളും നേതാക്കൾ ചർച്ച ചെയ്യും. PM ശ്രീ പദ്ധതിയിൽ തുടരാൻ സംസ്ഥാന സർക്കാർ നിർബന്ധിതമാണെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പദ്ധതിയെക്കുറിച്ച് പരിശോധിക്കാൻ മന്ത്രിസഭാ ഉപസമിതിയെ ചുമതലപ്പെടുത്തിയതായും മുഖ്യമന്ത്രി. കൊച്ചി റീജിയണൽ പാസ്പോർട്ട് ഓഫീസ് സന്ദർശിച്ച് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. വൈദ്യുതി ലഭ്യതയിൽ പ്രതിസന്ധി നേരിടുന്നതിനാൽ ഈ മാസം 30 വരെ സംസ്ഥാനത്ത് വൈദ്യുതി നിയന്ത്രണം ഏർപ്പെടുത്തുമെന്ന് KCB. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യത. കോഴിക്കോട് ജില്ലയിൽ ഇന്ന് 6 ജാഗ്രത. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് പോർച്ചുഗൽ കോംഗോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ന് ഇന്ത്യ നെതർലൻഡ്സ് പോരാട്ടം.

0: ജിമ്മി പോയി വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം മതിയോ? സൈഡ് എഫക്ട്സ് വല്ലതും ഉണ്ടാവോ?
1: ഇനി ആ പേടി വേണ്ടോ? ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ ശാസ്ത്രീയമായി ഫിറ്റ്നസ് നേടാം.
2: അതെ, കേരളത്തിലെ ആദ്യ ക്ലിനിക്കലി ഗൈഡഡ് ഫിറ്റ്നസ് ഇനിഷ്യേറ്റീവുമായി ചെങ്ങന്നൂർ ഡോക്ടർ KMC ഹോസ്പിറ്റലിലെ ഓർത്തോപീഡിക്സ് വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ മെഡിഫിറ്റ് ക്ലിനിക്, ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ആഘോഷമാക്കാം ഓരോ നിമിഷവും. കേൾക്കൂ എന്റെ റേഡിയോ 91.2.

0: ശുഭദിന ചിന്തകൾ.
1: ശുഭദിന ചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു മനുഷ്യൻ ഒരാശ്രമത്തിന്റെ സമീപത്തുകൂടി ഒരു നാൽക്കാലി മൃഗത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. വലിയ ആരോഗ്യവാനായ ഒരു എരുമയാണ് ദുർബലനായ ആ മനുഷ്യൻ വലിച്ചുകൊണ്ടുപോയത്. ആശ്രമത്തിലെ ഗുരു വിദ്യാർത്ഥികൾക്കുള്ള പാഠങ്ങൾ പറഞ്ഞുകൊടുത്ത ശേഷം പുറത്തിറങ്ങുമ്പോൾ കാണുന്നത് ഒരു ഉടമയും മൃഗവും തമ്മിലുള്ള പിടിവലിയാണ്. ആ ഉടമ ആധികാരികമായി മൃഗത്തോട് പറയുന്നുണ്ട്, നിന്നെ ഞാൻ 50,000 രൂപയ്ക്ക് വാങ്ങിയതാണ്, നീ എൻ്റെ സ്വന്തമാണ്, നീ തിരികെ പോകാനായി ഇങ്ങനെ പുറകിലേക്ക് എന്നെ പിടിക്കരുത്, അവൻ്റെ വീട്ടിലേക്കല്ല ഇനി എൻ്റെ വീട്ടിലേക്കാണ് നീ വരേണ്ടത് എന്നൊക്കെ പറഞ്ഞ് പാവം കയറിലിട്ട് പിടിച്ചു വലിക്കുന്നു. പക്ഷേ മൃഗമാകട്ടെ അല്പം പോലും മുന്നോട്ട് വരുന്നതുമില്ല. ഈ പിടിയും വലിയും കണ്ട് ഗുരുവിൻ്റെ മനസ്സിൽ എന്തോ ഒന്ന് മിന്നി. അദ്ദേഹം പെട്ടെന്ന് തന്നെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്കെങ്ങനെ ഈ മൃഗത്തെ ഈ പിടിച്ചു വലിക്കുന്ന ആളിൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ സഹായിക്കാനാവും എന്ന് ചോദിച്ചു. 4 ശിഷ്യന്മാരിൽ ഒരാൾ വന്ന് അതിൻ്റെ കയറിൽ ആഞ്ഞ് ബലമായി പിടിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ അത് വീണ്ടും പിറകിലേക്കൊന്നുകൂടി ബലത്തിൽ പിടിച്ചു വലിച്ചു, പിന്നിലേക്ക് നടന്നു. ഒരാൾ പറഞ്ഞു, കയറിൽ പിടിച്ചാൽ അത് വരില്ല, അതിൻ്റെ മൂക്കിലൂടെ ദ്വാരമിട്ട് കെട്ടിയിരിക്കുന്ന മൂക്ക് കയറിൽ പിടിച്ചാൽ വരും. ഒരാൾ അടുത്തേക്ക് ചെന്ന് ആ മൂക്ക് കയറിൽ പിടിച്ച് വലിക്കാൻ തുടങ്ങി. വീണ്ടും മൃഗമാകട്ടെ തുമ്പിയെടുത്ത് തുള്ളിക്കൊണ്ട് കാല് പൊക്കി എല്ലാവരും ഓടി. 3-ാമത്തെയാൾ പറഞ്ഞു, കയറിലും മൂക്കുകയറിലും പിടിക്കുന്നതിൽ അർത്ഥമില്ല, കാലല്ലേ മുന്നോട്ട് സഞ്ചരിക്കേണ്ടത്, കാലിൽ പിടിക്കാനായി കുനിഞ്ഞു ഒരേറ് വെച്ചു കൊടുത്തു. ശിഷ്യൻ ഒരു തെങ്ങിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കുന്നതാണ് പിന്നെ ഗുരുവിന് കാണേണ്ടി വന്നത്. പക്ഷേ ഇതെല്ലാം കണ്ടുകൊണ്ട് നിന്ന 4-ാമനായ ആൾ അല്പം പുല്ലു പറിച്ച് ഒരു പാത്രത്തിലാക്കി ആ എരുമയുടെ മുന്നിൽ കൊണ്ടുവച്ചു. ഇത് കണ്ട മാത്രയിൽ എരുമ സന്തോഷത്തോടെ മുന്നോട്ടാഞ്ഞു. അവൻ ആ പുല്ലുമായി മുന്നേ നടക്കാൻ തുടങ്ങി. അതിൻ്റെ പിന്നാലെ അനുസരണയോടെ എരുമയും നടന്നു, ആരും ബലം പ്രയോഗിക്കാതെ. ഇതിലൊരു ഗുണപാഠമുണ്ട്. ഒരുപക്ഷേ നാൽക്കാലി മൃഗത്തിനെ അങ്ങനെ കാണിച്ച് മോഹിച്ച് കൊണ്ടുപോകുന്നതിൻ്റെ ധാർമ്മികത ചിലരൊക്കെ ചോദ്യം ചെയ്താൽ പോലും മനുഷ്യനുമായി ബന്ധപ്പെടുത്തി ചിന്തിക്കുമ്പോൾ ഇതിലൊരു ഉത്തരമുണ്ട്. പലപ്പോഴും നമ്മുടെ കുട്ടികൾ നാം ഉദ്ദേശിക്കുന്ന മേഖലയിലേക്ക് വരുന്നില്ല എന്ന് പ്രയാസപ്പെടുന്ന രക്ഷകർത്താക്കൾ അവൻ്റെ മുന്നിലേക്ക് മൃഗത്തിന് പുല്ലെന്ന പോലെ ചില സ്വപ്നങ്ങൾ, ചില ലക്ഷ്യങ്ങൾ അത് കാട്ടിക്കൊടുത്താൽ ആ വഴിയിലൂടെ അവൻ സഞ്ചരിക്കാൻ തയ്യാറാവും. ആ ലക്ഷ്യങ്ങളാകുന്ന ഉത്തരങ്ങൾ കണ്ടുപിടിക്കുന്നതിന് പകരം പശുവിൻ്റെ കാലിൽ പിടിച്ചതുപോലെയോ കയറിൽ പിടിച്ചതുപോലെയോ മൂക്കുകയറിൽ പിടിച്ചതുപോലെയോ വലിച്ചാൽ പശു തുമ്പിയെടുത്ത് തുള്ളിയതുപോലെ വീട്ടിൽ മക്കളും തുമ്പിയെടുത്ത് തുള്ളും. അതുകൊണ്ട് വളരെ ചെറുപ്രായം മുതലേ കുട്ടികളിൽ അവരുടെ സ്വപ്നങ്ങൾ അത് ശക്തിപ്പെടുത്തി ആ ലക്ഷ്യത്തിലേക്ക് സഞ്ചരിപ്പിക്കാനാണ് നാം നോക്കേണ്ടത്. അവർ പറയുന്ന ലക്ഷ്യങ്ങളെ നാം വില കുറച്ച് കാണുകയും നമ്മുടെ ചില ആഗ്രഹങ്ങൾ അവരുടെ മേൽ അടിച്ചേൽപ്പിക്കുകയും ചെയ്യുമ്പോൾ അവരൊരുതരം വൈക്ലബ്യത്തിലാകുകയും ആ വൈക്ലബ്യം മറ്റ് സുഹൃത്തുക്കളടക്കമുള്ള പലരും ചിലപ്പോൾ ചൂഷണം ചെയ്തെന്നും വന്നേക്കാം. അതുകൊണ്ട് നിങ്ങൾക്കൊരു കുഞ്ഞിന് സ്വപ്നങ്ങൾ നൽകാനായാൽ അവൻ ശരിയായ ദിശയിൽ സഞ്ചരിച്ചുകൊള്ളും. നേരുന്നു ശുഭദിനം, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നമ്മുടെ നാടിന്റെ ശബ്ദം, നമ്മുടെ റേഡിയോ, എന്റെ റേഡിയോ 91.2.

0: കരുനാഗപ്പള്ളിക്ക് വന്ന മാറ്റമേ.
1: കാലം മാറി, കരുനാഗപ്പള്ളിയും മാറി. കരുനാഗപ്പള്ളിയിലെ ഏറ്റവും വലിയ ഹൈപ്പർ മാർക്കറ്റായ ചോയ്സിന്റെ പുതിയ ഷോറൂം എക്സ്ചേഞ്ച് മാളി തുടങ്ങി.
0: അപ്പൊ പഴയ ചോയ്സോ?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആ സ്ഥാപനം ഇപ്പോഴും ഭംഗിയായിട്ട് നടക്കുന്നുണ്ട്.
0: എക്സ്ചേഞ്ച് മാളിൽ നല്ല പാർക്കിംഗ് സൗകര്യം ഉണ്ട് ചേട്ടാ.
1: പിന്നെ വേറൊരു കാര്യം ഉണ്ടോ, വിലക്കുറവ് മാത്രമല്ല ചോയ്സിന്റെ പ്രത്യേകത, നല്ല സഹകരണമുള്ള ജീവനക്കാർ. ഒരിക്കൽ ചോയ്സിൽ കയറിയ സാധനങ്ങൾ വാങ്ങിയവർക്ക് അത് മനസ്സിലാകുകയും ചെയ്യും.
0: സത്യമാ ചേട്ടാ, നമുക്കത് അനുഭവം ഉള്ളതല്ലയോ. പിന്നെ പുതിയ ഷോറൂമിൽ മീനു ഇറച്ചിയും എന്ന് വേണ്ട അവിടെ ഇല്ലാത്ത ഒരു സാധനവും ഇല്ല.
1: ഉദ്ഘാടനം പ്രമാണിച്ച് പ്രത്യേക വിലക്കുറവുണ്ട്.
0: ഇനി എന്തോ സാധനങ്ങൾ വേണമെങ്കിലും ഞങ്ങൾ ചോയ്സിനെ വാങ്ങൂ.
2: വളരുന്ന കരുനാഗപ്പള്ളിക്ക് ഇനി ബിഗ് ചോയ്സ്. ചോയ്സ് ഹൈപ്പർ മാർക്കറ്റ്, എച്ച് എൻ ജി മോൾ, കരുനാഗപ്പള്ളി.
3: ഈ മഴക്കാലത്ത് തുണി അലക്കം പോലൊരു ടാസ്ക് വേറെ ഇല്ല. പോരാത്തതിന് ഈ തുണി ഉണങ്ങി കിട്ടണമെങ്കിൽ തന്നെ എന്തൊരു പാടാണ്.
2: ഒരു സൊല്യൂഷൻ ഉണ്ട്.
3: എന്ത് സൊല്യൂഷൻ?
2: രശ്മി ഹാപ്പി ഹോമിലെ വിവിധ കമ്പനികളുടെ ബ്രാൻഡഡ് വാഷിംഗ് മെഷീൻ സെയിൽ നടക്കല്ലേ. തുണി കഴുകാനും ഉണങ്ങി കിട്ടാനും ഇനി പാടുപെടേണ്ട. ഈ മൺസൂൺ കിടിലമാക്കാൻ ഇപ്പോൾ തന്നെ രശ്മി ഹാപ്പി ഹോമിലേക്ക് വിട്ടോളൂ. രശ്മി ഹാപ്പി ഹോം, കറ്റാനം, ഹരിപ്പാട്, കരുനാഗപ്പള്ളി, ക്ലാപ്പന, പാരിപ്പള്ളി, ആറ്റിങ്ങൽ.
4: നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

നിമിരക്കാഴ്ചകൾ സ്ഫടിക സരിതം പോലെ സുഹൃദം കാടുകരിച്ചു മറിഞ്ഞൊഴുകുന്നൊരു മാവേലിത്തറ കാണും വരെ നാം കൊത്തിയുടയ്ക്കുക കാഴ്ചകൾ.

കവിതയെയും സംഗീതത്തെയും സ്നേഹിക്കുന്നവരെ, ഈ സംരംഭം നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. ചിലപ്പോൾ കവിത അഗ്നിയാണ്, ചിലപ്പോൾ ഇളങ്കാറ്റാണ്. ഒരു ജലതരംഗ കമ്പനം പോലെ തരളമാകുവാനും ഇടിനാദം പോലെ ഗംഭീരമാകുവാനും കവിതയ്ക്ക് കഴിയും. വൈവിധ്യമാർന്ന ഈ നാദങ്ങളെല്ലാം മനുഷ്യഹൃദയത്തിനുള്ളിൽ ഉറങ്ങുകയാണ്. ഒരു പ്രേമ ചുംബന സ്മൃതി പോലെ, ഒരു വിഷാദമന്ദസ്മിതം പോലെ, ഒരു പേലവ നിമിഷത്തിൽ ജനിച്ച കവിതയാണിത്. പവിഴമല്ലിപ്പൂവിൻ്റെ മണം പുരണ്ട ഒരു രാത്രിയിൽ.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-264-3691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.